ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ക്യൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: എം ജി ശ്രീകുമാറിന്റെ രാഗസാഗരം.

ഒരു വ്യത്യസ്ത സംഗീത അനുഭവം. രാഗസാഗരം കാസറ്റുകളും സിഡികളും MC ഓഡിയോസിലൂടെ വിപണിയിൽ

നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്ട്, കന്നി 22, 2026 ഒക്ടോബർ 8 വ്യാഴാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്ത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും പല വിധത്തിൽ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ഹതാശയരായ ചിലർ ആത്മഹത്യ ഭയമായതുകൊണ്ട് മാത്രമാണ് സ്വയം ജീവിക്കുന്നത്. പലപ്പോഴും അവരുടെ മനസ്സിൽ ഒരു താൽക്കാലിക പ്രതിയോഗിയെ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മളിൽ പലർക്കും നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമേ സ്വയം കാണുവാനാകുന്നുള്ളൂ എന്നതാണ് വലിയ ജീവിത പരാജയം. നാം എതിരാളിയായി കാണുന്ന വ്യക്തിയുടെ വീക്ഷണത്തിൽ നാം നമ്മളെ കാണുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് പലരുടെയും ജീവിത പരാജയത്തിന്റെ പ്രധാന കാരണം. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 8:30 കൈറ്റ് ദിന പ്രത്യേക പരിപാടി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 2 മണിക്ക് നിയമവീഥി, 3 മണിക്ക് കൈറ്റ് ദിന പ്രത്യേക പരിപാടി, 4:30 ഗാനവീഥി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8:30 മേഘമൽഹാർ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. ഇന്ത്യൻ സമയം വെളുപ്പിനെ 3 മണിക്കും അമേരിക്കൻ സമയം വൈകുന്നേരം 5:30 പ്രവാസ വിശേഷങ്ങൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 8. രണ്ടാം ഒപ്പിയം യുദ്ധം തുടങ്ങിയതും ലോകത്തിലെ ആദ്യ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ നടന്നതും ഗ്രേറ്റ് ചിക്കാഗോ ഫയർ നടന്നതുമൊക്കെ ഒരു ഒക്ടോബർ 8-നായിരുന്നു. ഒക്ടോബർ 8-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 8. ഇന്ന് ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം. 1932 ഇന്നേ ദിവസമാണ് ഇന്ത്യൻ വ്യോമസേന സ്ഥാപിതമായത്. കരയിൽ യുദ്ധം ചെയ്യുന്ന സൈന്യത്തെ സഹായിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ തുടക്കമായത്. ഇന്ത്യൻ വ്യോമസേനയെ ഭാരതീയ വായുസേന എന്ന് വിളിക്കുന്നു. US, ചൈന, റഷ്യ എന്നിവയ്ക്ക് ശേഷം ലോകത്തിലെ 4-ാമത്തെ വലിയ വ്യോമസേനയാണ് ഇന്ത്യൻ വ്യോമസേന. രണ്ടാം ഒപ്പിയ

0: യുദ്ധം തുടങ്ങിയത് 1856 ഒക്ടോബർ 8-നായിരുന്നു. അടിമവേലയ്ക്കു പുറമെ കറുപ്പ് വിൽപ്പനയുമായിരുന്നു ബ്രിട്ടന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. ബ്രിട്ടനിലെ കരിമ്പിൻ തോട്ടങ്ങളിൽ പല രാജ്യങ്ങളിലെയും അടിമകളായിരുന്നു 12 മണിക്കൂർ ഭക്ഷണത്തിന് വേണ്ടി മാത്രം തദ്ദേശീയർക്കും പുറമെ പണിയെടുത്തത്. അവരെ നിയന്ത്രിച്ചു നിർത്താൻ അവർക്ക് ബോധപൂർവം കറുപ്പ് നൽകി അവരുടെ കൂലിൽ നിന്ന് കുറച്ചു. പലരും പകർച്ചവ്യാധി വന്നു മരണപ്പെട്ടു. മരണപ്പെടുന്നവരെ കടലിലേക്ക് എറിയുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന വിരുദ്ധ പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് മഹാത്മാഗാന്ധി ദാദാഭായ് നവറോജിക്ക് കത്തെഴുതിയത് 1900 ഒക്ടോബർ 8-നായിരുന്നു. ലോകത്തിലെ ആദ്യ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ നടന്നത് 1958 ഒക്ടോബർ 8-നായിരുന്നു. ആർനെ ലാർസൺ എന്നയാൾക്കായിരുന്നു പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്തത്. സ്വീഡനിലാണ് ഈ പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്തത്. ഡോക്ടർ സ്വെന്നിങ്ങും ഡോക്ടർ എൽക്കിൻസ്റ്റും ചേർന്നാണ് ഈ ഇംപ്ലാന്റേഷൻ നടത്തിയത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസ് ത്വക്കുരോഗ ക്യാൻസറിനെ കാര്യക്ഷമമായി ചികിത്സിക്കുന്നതിനായി മാഗ്നറ്റിക് നാനോ ഫൈബർ അടിസ്ഥാനമാക്കിയുള്ള നോൺ സർജിക്കൽ ബാൻഡേജ് പുറത്തിറക്കിയത് 2020 ഒക്ടോബർ 8-നായിരുന്നു. ചിക്കാഗോ ഫയർ നടന്നത് 1871 ഒക്ടോബർ 8-നായിരുന്നു. അന്ന് നടന്ന തീപിടുത്തം ഒക്ടോബർ 8-ന് തുടങ്ങി ഒക്ടോബർ 10-നാണ് ശമിച്ചത്. ചിക്കാഗോ ഫയറിൽ നിരവധി ആളുകൾ മരണമടഞ്ഞു. ശരീരത്തിൽ കാണുന്ന കൊളാജൻ പ്രോട്ടീൻ ഘടനയായ ട്രിപ്പിൾ ഫെലിക്സ് മാതൃക കണ്ടെത്തിയ മലയാളിയായ ജി എൻ രാമചന്ദ്രന്റെ ജന്മദിനമാണ് ഇന്ന്. 1922 ഒക്ടോബർ 8-നായിരുന്നു അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെണ്ണേ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി

0: 57-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സഹകരണം, നിക്ഷേപം, വിജ്ഞാന കൈമാറ്റം എന്നിവയ്ക്കായി ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ ആഗോളവേദി ഒരുക്കും. ഡിജിറ്റൽ നവീകരണം, വരും തലമുറ കണക്ടിവിറ്റി, സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന സ്കെയിൽ വിത്തൌട്ട് ബൌണ്ടറീസ് എന്നതാണ് മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 ദിവസത്തെ പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് 1.5 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 500-ലധികം പങ്കാളികളും പ്രദർശകരും 600 സ്റ്റാർട്ടപ്പുകളും 900-ത്തോളം ചിന്തകരും ഭാഗമാകും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 വഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് ആരംഭിച്ച സേവാ സങ്കല്പ് ബൈക്ക് യാത്ര വിജയകരമായി സമാപിച്ചു. യാത്രയുടെ സമാപന ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ വേളയിൽ ആശംസകളും സ്നേഹനിർഭരമായ വാക്കുകളും പങ്കുവച്ചതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി രാജ്യത്തിന്റെ പരിവർത്തന പ്രക്രിയയിൽ പങ്കുചേരാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാർ തയ്യാറായതുകൊണ്ടാണ് രാജ്യം ഇത്രയേറെ പുരോഗതി കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. അദ്വാനിയുടെ 10 ആണ്ടുകൾ നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047-ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സേവനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. ഒക്ടോബർ 2 വരെ 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് വാട്ടർ മെട്രോ എന്ന് ഇതേക്കുറിച്ച് ആകാശവാണിയോട് സംസാരിക്കവേ കൊച്ചി സ്വദേശിയായ എഴുത്തുകാരൻ TN വേണുഗോപാലൻ പറഞ്ഞു. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
0: GST കൌൺസിലിന്റെ 57-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ചേരും. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ GST സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപരിപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്ത ഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 തലങ്ങളിലായി നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഇന്ന് 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരരായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മത്സര വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ലെന്ന് ഒട്ടേറെ പേരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. സിവിൽ സർവീസ് മേഖലയിലേക്ക് താൽപര്യത്തോടെ കടന്നുവരുന്ന SC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്നും അവർ പറഞ്ഞു. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രവേശനോത്സവവും ഓറിയന്റേഷൻ ക്ലാസും തിരുവനന്തപുരം മണ്ണന്തല അംബേദ്കർ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി സാമൂഹ്യനീതി വകുപ്പ്

0: കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ചേർന്ന് 25 സെന്റ് സ്ഥലമുള്ള കർഷകരുടെ ഭൂമിയിൽ തെങ്ങ്, കവുങ്ങ് എന്നിവ ഉൾപ്പെടെ നട്ടുപിടിപ്പിക്കുന്ന ജോലി ഈ പദ്ധതിയിലൂടെ ഏറ്റെടുക്കുകയാണ്. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ ആകാശവാണിയോട് പറഞ്ഞു.
1: 375 ഇനങ്ങളിലായി പ്രവൃത്തി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റേഷന്റെ ഭാഗമായി നമ്മളിപ്പോ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി അവിടെ ജൈവ വേലി കൂടി കെട്ടി സംരക്ഷിക്കുക, അങ്ങനെ ഒരു മാതൃക കാർഷിക തോട്ടങ്ങൾ ഉണ്ടാക്കി തൊഴിലാളികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പുതിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇപ്പൊ നടത്തിവരുന്നത്.
2: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. വിഴിഞ്ഞം തീരക്കടലിൽ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം വേവ് റൈഡർ ബോയി സ്ഥാപിച്ചു. സമുദ്ര പ്രവചനം കൃത്യമായി നിർണ്ണയിക്കാനും മുന്നറിയിപ്പുകൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നടത്തുന്ന അക്കാദമിക് ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത്. ഉപകരണത്തിലൂടെ സമാഹരിക്കുന്ന വിവരങ്ങൾ ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രവചന പഠനങ്ങൾക്ക് സഹായകരമാകും. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഈ മാസം 11 മുതൽ 14 വരെ ജംഷഡ്പൂരിൽ ഝാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഝാർഖണ്ഡിന് പുറമെ ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ശക്തമായ ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്. സ്വപ്നിൽ അസ്നോത്കറാണ് ഇത്തവണ കേരള ടീമിന്റെ പരിശീലകൻ. എൻവെസ്റ്റ്നെറ്റ് സെനറ്റ് ട്രോഫി 2026 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 12:30 മത്സരം. മഹാരാഷ്ട്രയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എന്റെ കൂട് വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. കേന്ദ്രത്തിലെ കിടക്കകൾ, ശുചിമുറികൾ, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ മന്ത്രി പരിശോധിച്ചു. ജീവനക്കാരുമായി സംസാരിച്ച് കേന്ദ്രത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി പ്രതിഭകളുടെ കലാ ആവിഷ്കാരങ്ങൾക്ക് വെർച്വൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും തിരുവനന്തപുരത്ത് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു. അനുയാത്ര രഥം എന്ന പേരിലാണ് സംസ്ഥാനതലത്തിൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. BJP സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മിഷൻ 2029 പദ്ധതികളുടെ ഭാഗമായാണ് യോഗം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും. CPIM വിപുലീകൃത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം സമാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടികളെ ആഴത്തിൽ പരിശോധിച്ച് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദൌർബല്യങ്ങൾ പരിഹരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ചകളിൽ ഉയർന്നുവന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. GST കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा.
4: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
2: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല.
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
2: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
2: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
2: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
2: 6282529527.
1: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
2: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ

0: നിഷ എവിടേക്ക് എത്ര തിരക്കിട്ട്?
1: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
0: നിന്റെ മുടി കാണാൻ എന്തിനു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
0: 6282529527.
1: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: അത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. GST കൌൺസിലിന്റെ 57th യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണി ഇതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94th വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ വിശദമായി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് IMC 2026 പ്രമേയം. ടെലികമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നിവയിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കും. 4 ദിവസം നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 57th GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ജോയിന്റ് സ്കോട്ട് ഫോർ ഹെൽത്ത് ജോഷ് ടീമുകൾക്ക് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനകീയ മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിനും ക്ഷയരോഗമുക്ത ഭാരതം എന്ന സന്ദേശം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനുമായി 11 സംസ്ഥാനങ്ങളിലെ 55 ജില്ലകളിലാണ് ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണി ഇതര നയങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ്കോൺസിനിലെ മിൽവാക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ചർച്ചകൾക്ക് ശേഷമാണ് 15 പ്രമുഖ സാമ്പത്തിക ശക്തികൾ കരാറിൽ ഒപ്പുവച്ചത്. വിപണിയുടെ സ്വാഭാവികത തകർത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാജ്യങ്ങളിലെ അമിത ഉൽപ്പാദനം ഒഴിവാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുകയാണ്. അന്താരാഷ്ട്ര സൌരസഖ്യം പോലെയുള്ള സംരംഭങ്ങളിലൂടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2015 നവംബറിൽ നടന്ന COP 21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് തുടക്കമിട്ടത്. സൌരോർജ്ജം ഉപയോഗിച്ച് ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നതിന് സൌരസഖ്യം സുപ്രധാന പങ്കുവഹിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഈ ദർശനം എങ്ങനെ പ്രവർത്തനത്തിലേക്ക് പരിണമിച്ചു എന്നതിന്റെ ഉദാഹരണമായി കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസിനെ പരിചയപ്പെടുത്തുന്നു. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 April 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. October 2 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ September 17 ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്നാരംഭിച്ച സേവാ സങ്കൽപ് ബൈക്ക് യാത്ര ഇന്നലെ സമാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി ബൈക്ക് റാലിയും പൊതുസമ്മേളനവും നടന്നു. ശക്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ടൌൺഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. രാജ്യം ഇന്ന് 94th വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന അജേയവും കുറ്റമറ്റതും കൃത്യതയുള്ളതും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി വ്യോമസേനാ ദിന പരേഡ്, പ്രദർശനം, വ്യോമാഭ്യാസ പ്രകടനം തുടങ്ങിയവ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ജാഗ്രതയോടെയും ദൃഢനിശ്ചയത്തോടെയും രാജ്യത്തെ സംരക്ഷിക്കാൻ വ്യോമസേന എപ്പോഴും സജ്ജമാണെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമൃത്പ്രീത് സിംഗ് ആകാശവാണിയിലൂടെ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ സംയോജിത വ്യോമാക്രമണങ്ങളുടെ നിർണായക ശക്തി തെളിയിച്ചതായും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള സേനയുടെ പ്രാപ്തിയും ശേഷിയും പ്രകടമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. വായുശക്തി അഭ്യാസങ്ങൾ, വിവിധ ഉഭയകക്ഷി അഭ്യാസങ്ങൾ, ഡ്രോണത്തോൺ, തരംശക്തി എന്നിവയുൾപ്പെടെ ഈ വർഷത്തെ പ്രധാന നാഴികക്കല്ലുകളിലൂടെ വ്യോമ

0: സേന യുദ്ധസജ്ജത പരിശോധിക്കുകയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രവർത്തന പദ്ധതികൾ അതിവേഗം ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെയും മനുഷ്യരാശിയും സംരക്ഷിക്കാൻ ഇന്ത്യൻ വ്യോമസേന മുൻനിരയിലുണ്ടെന്നും എയർ ചീഫ് മാർഷൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂത്തികൾ സൌദി അറേബ്യയിലെ രണ്ട് വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. 3 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബ്ഹ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേരും കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം യമന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായി ഹൂതി നേതാക്കൾ അറിയിച്ചു. എന്നാൽ യമൻ ഭരണകൂടം ഇത് നിഷേധിച്ചു. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ചർച്ചകളും നയതന്ത്രവുമാണ് മുന്നോട്ടുള്ള വഴി എന്നതാണ് ഇന്ത്യൻ നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും ഒരു പ്രശ്നത്തിനും യുദ്ധകളത്തിൽ പരിഹാരം കണ്ടെത്താനാകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: On the issue of Ukraine conflict, India has consistently maintained that dialogue and diplomacy are the way forward. You very well are aware of our position. Prime Minister on multiple occasions has expressed that this is not an era of war and no solution lies in the battlefield. In Bishkek, as you would recollect, when he met President Putin, he did note and underline that time has come for endless war to now give way to end of war.
1: റഷ്യൻ സൈന്യത്തിലുള്ള അവശേഷിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ മോചിപ്പിക്കുന്നതിനായി റഷ്യൻ അധികൃതരുമായി തുടർച്ചയായി ബന്ധപ്പെട്ട് വരികയാണെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന WTT ഗ്രാൻഡ് സ്മാഷ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ മനുഷ് ഷായും ദിയ ചിതാലയും റൊമാനിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ജപ്പാനിലെ ഐചി നഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക്സ് ചാമ്പ്യന്മാരായ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇന്ന് ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷാ ഖഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണിത്. മെച്ചപ്പെട്ട പോഷണവും പ്രാരംഭ വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിന് അംഗൻവാടി കേന്ദ്രങ്ങളെ പുനഃക്രമീകരിക്കുക, കുട്ടികളുടെ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുക, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക, പ്രധാന പദ്ധതികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിച്ച് സ്ത്രീ ശാക്തീകരണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന വിഷയങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. GST കൌൺസിലിന്റെ 57th യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണി ഇതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94th വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: സമയം 7 മണി കഴിഞ്ഞ 35 മിനിറ്റ്. പ്രേക്ഷകരെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രഹാതുരതയുണർത്തുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ തിരശേഷിപ്പുകളാണ് ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ആ ജീവിതത്തിന്റെ അടയാളമായി മാറുന്ന ചിലത് നമുക്കെന്നും പ്രിയങ്കരവുമാണ്. അന്ന് ഏറെ പ്രചാരത്തിലുണ്ടായിരുന്നതും എന്നാൽ ഇന്ന് ഗ്രാമീണതയുടെ തിരുശേഷിപ്പായി മാറിയതുമായ നിരവധി വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലൊന്നാണ് ചുമടുതാങ്ങികൾ. ചുമടുതാങ്ങികൾക്ക് ഭൂതകാലത്ത് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. ചുമടുതാങ്ങികൾ അത്താണികൾ എന്നും അറിയപ്പെട്ടിരുന്നു. ഒരു സംസ്കാരത്തിന്റെയും കാലഘട്ടത്തിന്റെയും അവശേഷിപ്പുകളാണ് അത്താണികൾ. ഇന്ന് നമുക്ക് അത്താണി വിശേഷങ്ങൾ ആസ്വദിച്ചാലോ?

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രഹാതുരതയുണർത്തുന്ന ഗ്രാമവിശേഷങ്ങളാണ് ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നത്. ഇന്ന് അത്താണികളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. വാഹന ഗതാഗതത്തിന് മുൻപ് ദീർഘദൂരം തലച്ചുമടായി ചരക്കുകൾ കൊണ്ടുപോയിരുന്നവർക്ക് വഴിയിൽ ചുമടിറക്കി വെച്ച് വിശ്രമിക്കാൻ പാതയോരങ്ങളിൽ നിർമ്മിച്ചിരുന്ന കരിങ്കൽ സംവിധാനമാണ് ചുമടുതാങ്ങി അഥവാ അത്താണികൾ. കാലക്രമേണ വാഹന ഗതാഗതം വ്യാപകമായതോടെ ഇവയിൽ പലതും അപ്രത്യക്ഷമായെങ്കിലും പഴയകാല സംസ്കൃതിയുടെ ശേഷിപ്പായി ചില ഗ്രാമങ്ങളിൽ ഇവ ഇപ്പോഴും കാണപ്പെടുന്നു. രാജഭരണകാലം മുതൽ ബ്രിട്ടീഷ് കോളനി ഭരണം വരെ കാളവണ്ടികളിലും ഉന്തുവണ്ടികളിലും തലച്ചുമടായുമാണ് ചരക്ക് നീക്കം നടന്നിരുന്നത്. തലച്ചുമടായി വരുന്നവർക്ക് പരസഹായമില്ലാതെ ചുമടിറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഇടമായിരുന്നു അത്താണികൾ. ചരക്കു നീക്കം സുഗമമാക്കാൻ രാജാക്കന്മാരാണ് അത്താണികൾ സ്ഥാപിച്ചിരുന്നത്. നാട്ടുപ്രമാണിമാരും പലയിടത്തും പങ്കാളികളായി. ജന്മ ചരമദിന ഓർമ്മയ്ക്കായി അത്താണികൾ സ്ഥാപിച്ചിരുന്നുവെന്ന് അവയിൽ കൊത്തിവെച്ച എഴുത്തുകൾ വ്യക്തമാക്കുന്നു. പ്രസവിക്കുന്നതിന് മുൻപ് മരിച്ച ഗർഭിണികളുടെ ഓർമ്മയ്ക്കായും അത്താണികൾ സ്ഥാപിച്ചിരുന്നു. ഗർഭഭാരം ഇറക്കി വെക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടതുപോലെ തലച്ചുമടിന്റെ ഭാരം കൊണ്ട് ഒരാളും സങ്കടപ്പെടരുതെന്ന ആശയമായിരുന്നു ഇതിനു പിന്നിൽ. ചുമടുമായി വരുന്നവർക്ക് അത്താണികൾക്ക് സമീപം തണൽ മരങ്ങളും ദാഹം തീർക്കാനായി തണ്ണീർ പന്തലും ഉണ്ടായിരുന്നു. അത്താണി, തണ്ണീർ പന്തൽ തുടങ്ങിയ സ്ഥലനാമങ്ങളായും പിന്നീട് ഇവ രൂപാന്തരപ്പെട്ടു. അത്താണികൾ നിലനിന്നിരുന്ന ചില സ്ഥലങ്ങൾ കാലാന്തരത്തിൽ ചെറു കച്ചവട കേന്ദ്രങ്ങളായി മാറി. ഏകദേശം 5 മുതൽ 6 അടി വരെ ഉയരത്തിൽ ലംബമായി നാട്ടിയിട്ടുള്ള രണ്ട് കല്ലുകൾക്ക് മുകളിൽ മറ്റൊരു കല്ല് തിരശ്ചീനമായി വെച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. ചുമട് കൊണ്ടുപോകുന്നവർക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ തലയിൽ നിന്ന് ചുമട് ഇതിലേക്ക് ഇറക്കി വെക്കാനും വിശ്രമത്തിന് ശേഷം തിരികെ തലയിൽ വെക്കാനും ഇതിലൂടെ സാധിച്ചിരുന്നു. അതിർത്തിക്കല്ലിന് സമാനമായി ഒറ്റക്കല്ലിൽ മാത്രം ഒരുക്കിയ അത്താണികളും അന്ന് നിലവിലുണ്ടായിരുന്നു.

0: കണ്ണികൾ അല്ലെങ്കിൽ ചുമടുതാങ്ങികൾ ഇന്നൊരു കൗതുകം പേറുന്ന കാഴ്ചവസ്തുവാണ്. എന്നാൽ നിരവധി ഭാരം താങ്ങിയ അത്താണികൾക്ക്, കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്ക് ദീർഘകാലം സാക്ഷ്യം വഹിച്ച ഈ ചുമടുതാങ്ങികൾക്ക് ഒരു കാലഘട്ടത്തിലെ സാധാരണക്കാരുടെ ഒരുപാട് കഥകൾ നമ്മോട് പറയാനുണ്ടാകും. ഇന്നത്തെ അത്താണി വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഓർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
3: വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും? വിശേഷം വല്ലതുമായോ? ഇത് ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം, പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത് എത്ര വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഒരു ദമ്പതികളുടെ കുറവല്ല, വന്ധ്യത ഒരു കുറ്റവുമല്ല. പക്ഷേ സമൂഹത്തിന്റെ ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും അതിനെ ഒരു കുറ്റം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും. ഒടുവിൽ സമൂഹത്തിന്റെ വാക്കുകൾ തന്നെ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ വളരെ ശക്തമായി പറയുകയാണ് കൊല്ലം ചൈതന്യയുടെ 46-ാമത് നാടകം അതിജീവനത്തിന്റെ മാധുര്യം. പ്രദീപ് ആശ്രാമം രചനയും ഉഷ ഉദയൻ ചൈതന്യ സംവിധാനവും നിർവഹിക്കുന്ന ഈ നാടകം വന്ധ്യതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന ദമ്പതികളുടെ ജീവിതവും അവർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ചോദ്യം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് പകരുന്ന നാടകമാണ് അതിജീവനത്തിന്റെ മാധുര്യം. കൊല്ലം ഫാസ് കലാ സംയുക്ത പരിപാടിയുടെ ഭാഗമായി 11 ഞായറാഴ്ച വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ ഈ നാടകം അരങ്ങേറുകയാണ്. ചില നാടകങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും, പക്ഷേ ചില നാടകങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരായി ചിന്തിക്കാൻ പഠിപ്പിക്കും. അതിജീവനത്തിന്റെ മാധുര്യം അത്തരമൊരു അനുഭവമാകട്ടെ. മറക്കരുത്, 11 വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കായി 9447-01-4825 നമ്പർ ഒരിക്കൽ കൂടി 9447-01-4825.

ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം. 24 മാസം

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30 PM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് എൽ ഐ സി ബീമാസഖിയോ. അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
1: ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം ഇന്ന് പാർവതിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇന്നലെയും നമ്മളായിരുന്നു,
0: അതെ അതെ ഇന്നും നമ്മളാണ്. അപ്പൊ എന്തായാലും ഇന്ന് പുതിയൊരു ദിവസമാണ്, പുതിയ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്, 8 ഒക്ടോബർ നമ്മൾ കടന്നിരിക്കുകയാണ്. മനോഹരമായൊരു ദിവസം തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭ ദിനം കൂടി നേർന്നുകൊണ്ട് ഇന്നത്തെ ലൈവിലേക്ക് നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സമയം 10:10 ആയിരിക്കുന്നു അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് നേർന്നുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ പാർവതി?
1: യെസ്. രാവിലെ തന്നെ ഒരു ബഹളമാണ് അല്ലേ?
0: അതെ,
1: ഈ ഒരു വർക്കിംഗ് ഡേയ്സിലൊക്കെ ഭയങ്കര ബഹളമാണ്. നമ്മൾക്ക് തന്നെ അറിയാൻ വയ്യ എന്ത് ചെയ്യണം, എങ്ങോട്ട് ഓടണം എന്നുള്ളത്. രാവിലെയാണ് ഓരോ മിനിറ്റിനും എത്ര വാല്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും വൈകിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് പോകാം. പക്ഷെ രാവിലെയാണ് ഓരോ മിനിറ്റിനും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിനും എത്ര വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന രാവിലെയാണ്. അത്രയ്ക്ക് ഇങ്ങനെ ധൃതി പിടിച്ചൊരു സമയമാണ് ഈ രാവിലെ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളും ഇങ്ങനെ വന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത്.
0: അപ്പൊ നമ്മളും ധൃതിയിലായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് ശാന്തമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് വിശേഷങ്ങളൊക്കെ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അയക്കുന്നു വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ ഇന്നും ഇന്ന് തൊട്ട് ഇനി വരുന്ന 5 ദിവസങ്ങളിലേക്ക് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ചൂട് വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടല്ലേ?
1: അതെ, നമ്മൾ ഇന്നലെ മുതലേ അലേർട്ട് പറയുന്നുണ്ടെങ്കിലും മഴ വരുന്നില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് വിചാരിക്കായിരിക്കും എന്താണ് ഇന്ന് റേഡിയോ പറഞ്ഞിട്ട് മഴ പെയ്യാത്തത്. ഇല്ല, മുമ്പ് പറയില്ലേ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മഴ പെയ്യാത്ത എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷെ നമുക്ക് അലേർട്ടൊക്കെ ഉണ്ട്.
0: യെസ്. അപ്പോൾ തീർച്ചയായിട്ടും 5 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പാർവതി പറഞ്ഞ പോലെ തന്നെ നമ്മൾ റേഡിയോയിലൂടെ ഇന്നലെയും പറഞ്ഞിരുന്നു, പക്ഷെ അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചിരുന്ന റിപ്പോർട്ടുകളാണല്ലേ. അന്ന് കരുതി മഴ പെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അപ്പൊ അറിഞ്ഞ റിപ്പോർട്ടുകളെല്ലാം പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പോൾ പ്രിയപ്പെട്ടവർ പല ഇടങ്ങളിലുള്ള പലരും ഉണ്ടല്ലേ. ഇപ്പോൾ കൊല്ലം മാത്രമല്ല, പല ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങൾ, കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ, ചെറിയ മഴയുണ്ടോ, അതോ ഇനി ശക്തമായ മഴയുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല ശ്രോതാക്കൾ,
0: അതെ, ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുണ്ട്. അപ്പോൾ ഇവിടെ സംസ്ഥാനത്താണ് ഇതുപോലെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത് അല്ലേ?
1: യെസ്.
0: അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, സിനിമ എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു വിസ്മയമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ സിനിമയിലെ ചില കഥാപാത്രങ്ങളും ചില ഡയലോഗുകളൊക്കെ നമുക്ക് ഇന്നും ഒരു അത്ഭുതത്തോടെ, ഇന്നും ഈ ഒരു നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ പറഞ്ഞു രസിക്കാൻ അല്ലെങ്കിൽ പറ്റുന്ന തരത്തിലുള്ള കുറേ ഡയലോഗുകൾ സമ്മാനിച്ചിട്ടുള്ള സ്ക്രിപ്റ്റുണ്ട്, സിനിമകളുണ്ട്, അങ്ങനെയുള്ള നായകന്മാരുണ്ട്. സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പഴയ തൊട്ടും നമ്മുടെ ജഗതി ചേട്ടനൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നുള്ളത്. ആ രീതിയിൽ തന്നെ ഒരു കർക്കശക്കാരനായ ഒരു ലുക്കെങ്കിലും ഹാസ്യ നടനായിട്ട്

0: മികച്ചതായിട്ട് നിന്നിട്ടുള്ള, അതുപോലെ തന്നെ ഒരു സ്വഭാവ നടനായിട്ട് നിന്നിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊരു കാർണവരെന്ന രീതിയിൽ പഴയ സിനിമകളിൽ എടുത്ത് കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശങ്കരാടി അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗുകളൊക്കെ എന്താ പറയുക, ഇവരെല്ലാവരെയും കുടിയൊഴിപ്പിക്കാനുള്ളൊരു രേഖ. അവ വിയറ്റ്നാം കോളനിയിൽ മോഹൻലാൽ സാറിനോട് പറയുന്നൊരു ഡയലോഗാണ്. അപ്പോൾ സർ ഇങ്ങനെ എന്തായിരിക്കും എന്ന് നോക്കുന്ന സമയത്ത് കൈരേഖയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ലാൽ സാറിൻ്റെ ഒരു ഒരു രീതിയുണ്ട്. അപ്പം അത് നല്ല രസമാണ്, ഇവർ തമ്മിലുള്ളൊരു കോംബോ എന്ന് പറയുന്നത്.
1: അതേപോലെ തോന്നിയിട്ടുണ്ട് മിന്നാരത്തില്, മിന്നാരത്തില് കുട്ടിയുടെ പേര് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മണിയമ്പിള്ള രാജ സാറിനോട് പറയുമ്പോൾ തിരിച്ചു പറയും കുട്ടിയുടെ പേര് മുത്തു എന്നാണ് പറയും. മുത്തു എന്ന് ഏതെങ്കിലും കുട്ടിക്ക് പെൺകുട്ടിക്ക് പേരിടുവോ? അതിങ്ങനെ എന്റെ എന്റെ അച്ഛന്റെ പേര് അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു എന്ന്. അപ്പോ ശങ്കരാടി സാറ് പറയും എനിക്കിവനെ അറിയാം, ഇവന്റെ അമ്മയുടെ പേര് ഭവാനി അമ്മ എന്നാണ്. അപ്പോ ഓരോ കാര്യങ്ങളും സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ കോമഡി ആക്കി എടുക്കുക. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാരും ചിരിക്കും, ഇവനെ എനിക്കറിയാം, ഇവന്റെ അമ്മയുടെ പേര് ഭവാനി അമ്മ എന്നാണ്. അതേപോലെ തന്നെയാണ് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ തന്നെ വരവേൽപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ എടുത്ത് നോക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ലാലേട്ടനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ എത്ര വർഷം ഗൾഫിൽ ജോലി ചെയ്തു? അത് 7 വർഷം ജോലി ചെയ്തു. നീ നിനക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു? നീ നിന്റെ സഹോദരങ്ങളെ സമ്പാദിച്ചില്ലേ? അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ഒന്നല്ലേ എന്ന് പറയുമ്പോൾ ശങ്കരാടി സാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ മൂന്നും മൂന്നാണ്. അപ്പൊ അവരവർക്കുണ്ടെങ്കിലേ അവരവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഓരോന്നും അതിൻ്റെതായ ഇൻഡിവിജ്വലി സ്പെഷ്യൽ ആണ്. കാരണം എന്ന് പറയുമ്പോൾ കാരണവർ എന്നൊരു രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ, മിന്നാരത്തിലോട്ട് നോക്കുമ്പോൾ അത് രീതിയിലാണ്. അപ്പോൾ വേറൊരു സിനിമയിലുണ്ട് ചെറുതായിട്ട് ഈ വട്ടായിട്ടുള്ള രീതിയിൽ അഭിനയിക്കുന്നതായിട്ട് ഉള്ളടക്കം എന്നാണ് തോന്നുന്ന സിനിമയുടെ. അപ്പൊ അതില് വേറൊരു രീതിയിലാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായ ഒരു പ്രത്യേകത തോന്നും, അതോടൊപ്പം നമുക്ക് സ്നേഹവും തോന്നും. ഒരു വില്ലൻ വേഷം ചെയ്താൽ പോലും നമുക്ക് സ്നേഹം തോന്നുന്ന ഒരു മുഖമാണ്.
0: യെസ്, തീർച്ചയായിട്ടും. കാബൂളിവാല എന്ന ചിത്രത്തിലും ലുക്കിലും നടത്തത്തിലും നിൽക്കില്ല ഒരു കാരണവർ, അല്ലെങ്കിൽ ആ ഒരു കടയിലൊരു മുതലാളി, പക്ഷെ അതിലൊരു കോമഡി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിൽ ട്വിസ്റ്റിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുന്നതൊക്കെ നമ്മുടെ ശങ്കരാടി സാറാണ്. അപ്പൊ അങ്ങനെ വളരെ നിരവധി കഥാപാത്രങ്ങളുടെ ഏകദേശം ഒരു 700-ലധികം ചിത്രങ്ങളിലാണ് അദ്ദേഹം സജീവമായിട്ട് തുടർന്നിരുന്നത്. എപ്പോഴും നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ് കാണുമ്പോൾ ഒരു സ്വഭാവ നടൻ എന്നതിലുപരി ഒരു ഹാസ്യം നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഡയലോഗുകളുണ്ട്. മലയാള സിനിമയിലെ തന്നെ താത്വികാചാരി എന്നാണ് അദ്ദേഹത്തിന് പറയപ്പെടുന്നത്, സന്ദേശം എന്ന ചിത്രത്തിലെ അല്ലെ. അതിലെ കുമാരൻപിള്ള, അതെ, കുമാരൻപിള്ള സാറിനെ ഒരിക്കലും നമുക്ക് മറക്കില്ല. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിലല്ലേ. അപ്പൊ ആ ഒരു ക്യാരക്ടറും അതിൽ കൊണ്ടുപോകുന്ന ഒരു സ്കെയിലിംഗും ഒക്കെ എന്ത് രസമായിട്ടാണ് അദ്ദേഹം മാനേജ് ചെയ്തിരിക്കുന്നത്. ഇന്നും അഭിനയം കാണുമ്പോൾ ഒരു പുതുമ, ഒരു ഫ്രഷ്നെസ് തോന്നുകയാണ്. അവർക്കൊന്നും പകരം വയ്ക്കാൻ ആരുമില്ല എന്നുള്ളത് തന്നെയാണ്. മലയാള സിനിമയിൽ അങ്ങനെ കുറേ നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള നിരവധി നടന്മാരുണ്ട്. അതിൽ ഒരു മികച്ചതായിട്ട് നിലനിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് ശങ്കരാടി സാർ എന്ന് പറയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഈ ശങ്കരാടി എന്നുള്ള പേര് തറവാട്ട് പേരായിട്ടാണ് അല്ലേ, പിന്നീട് വെള്ളിത്തിരയിലേക്ക് എത്തുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു നിയോഗമായിട്ട് മാറുകയാണ്. ശങ്കരാടി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശങ്കരാടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ചിരി വരും, ചില ഡയലോഗ്സുകൾ ഓർമ്മ വരും, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന.
1: ഇപ്പോൾ റീസെന്റ് നമ്മൾ അനീത് പ്രാവിലെ ഡയലോഗുകളൊക്കെ മുമ്പ് ആദ്യം കേൾക്കുമ്പോൾ നമുക്കതൊരു ചിരിയാണ്, പക്ഷെ ഇപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് വേറൊരു രീതിയിലാണ് അതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് തോന്നും, അയ്യോ ഇവരൊന്നും ഇല്ലല്ലോ. ഒരിക്കൽ പ്രിയദർശൻ സാറ് പറഞ്ഞിട്ടുണ്ട്, സിനിമ ചെയ്യാൻ എനിക്കിപ്പോൾ മടിയാണ്, വിഷമമാണ്, കാരണം എൻ്റെ ചില കഥാപാത്രങ്ങൾ നികത്താനായിട്ടുള്ള ആൾക്കാർ എനിക്കിപ്പോൾ ഇല്ല എന്ന് പറയുന്നത്. ചില പ്രിയദർശൻ സിനിമകളിൽ ശങ്കരാടി സാറില്ലാത്ത സിനിമകൾ വളരെ ചുരുക്കം.
0: അതെ, തീർച്ചയായിട്ടും. പല നടന്മാരും പറയുന്നതും കേട്ടിട്ടുണ്ട്, ഇവരാരും ഇല്ലാത്ത ചിത്രങ്ങൾ അപൂർണമാണ്. അത്രയും നല്ല രസമായിട്ടാണ് ഒരു 80s 90s ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പല പല സിനിമകളിലും ഇവരെല്ലാവരും ഉണ്ട്, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ തന്നെയായിരുന്നു. ഇപ്പോൾ പാർവതി പറഞ്ഞ പോലെ തന്നെ ഇതിന് മുമ്പ് നമ്മൾ സിനിമ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അനീത്തിപ്രാവ് എന്ന ചിത്രത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കോമഡി ആയിട്ടുള്ളൊരു റോളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളറകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. എൻ്റെ ഭാര്യ പോയതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നൊരു സ്കെയിലിംഗ് ഉണ്ട്. അത് ഇന്ന് കാണുമ്പോൾ അയ്യോ അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഡയലോഗായിരുന്നു അന്ന് നമുക്കത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കോമഡി എന്ന രീതിയിൽ നമ്മൾ വർണ്ണിച്ചു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചത് ഈ ഒരു രീതി തന്നെയായിരുന്നു. അത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇന്നും കാണുമ്പോൾ അതിശയത്തോടു കൂടി ആ അഭിനയത്തെ, ആ ഒരു രീതികളെ നമ്മൾ നോക്കിക്കണ്ടിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണെന്നല്ലേ.
1: അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ചത് ഹരികൃഷ്ണൻസിലാണ്, 1998. അദ്ദേഹം 700-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2001 ഒക്ടോബർ 8 രാത്രി ചെറായിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്.
0: യെസ്, തീർച്ചയായിട്ടും മലയാള

സിനിമയിലൊരു പ്രശസ്തനായിട്ടുള്ള ഒരു ക്രോണിക് ബാച്ചിലർ കൂടിയാണ് അദ്ദേഹം അല്ലെ. അപ്പൊ പല സമയത്തും തമാശ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അദ്ദേഹം. എനിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ ശൂന്യനാണ്, എനിക്ക് ഇഷ്ടമല്ല വീട്ടിലേക്കൊന്നും പോയിരിക്കുന്നത്. ഇങ്ങനെ സെറ്റിലും ഇങ്ങനെ പുറത്തുമൊക്കെ പോയി സജീവമായിട്ട് തുടരുന്നതാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ 700+ കഥാപാത്രങ്ങളിലൂടെ ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ശങ്കരാടി സാറിന്റെ ഓർമ്മ ദിനത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് ഡയലോഗുകളുണ്ട്. അപ്പൊ ഈ ശ്രീനിവാസൻ സാറുമായിട്ട് ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറെ സീനുകൾ താത്വിക അവലോകനം നടത്തുന്നു എന്ന് പറയുമ്പോൾ ചില സമയത്ത് ശ്രീനിവാസൻ സാർ തന്നെ പറയുന്നു പോളിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടായിരുന്നു. അങ്ങനെ രസകരമായിട്ടുള്ള കുറെ ഡയലോഗ് ഡെലിവറികളൊക്കെ ആ ഒരു സിനിമയിലുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ സജീവമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സജീവമായി നമ്മുടെ മനസ്സിൽ നിലനിന്നിരുന്ന ശങ്കരാടി സാറിന്റെ ഒരു ഓർമ്മകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർക്കും അതുപോലെ ഒരുപാട് ചിത്രങ്ങളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റിയൊക്കെ പറയാൻ കാണും അല്ലെ. അത്രയും നല്ല സിനിമകളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നല്ല ഡയലോഗുകളൊക്കെ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ. മിന്നാരം എന്ന് പറഞ്ഞ ചിത്രത്തിൽ തന്നെ ശോഭന മാം ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കുഞ്ഞു താഴെ നിൽക്കുന്നു, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ രസകരമായിട്ടുള്ള കുറെ ഡയലോഗ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഡയലോഗൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്, ശങ്കരാടി സാറിന് ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ. തീർച്ചയായിട്ടും ശങ്കരാടി സാറിന്റെ ഓർമ്മദിനം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ, അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു പാട്ട് തന്നെ കേൾക്കാം. അനീത്തി പ്രാവ് എന്ന ചിത്രത്തിലെ ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആതിര ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ഇത്രയും പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ അയയ്ക്കുക, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആതിര, അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളിലോട്ടൊക്കെ പോകാനുള്ളൊരു സമയമായിട്ടുണ്ട്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഞാനൊരു വാർത്ത വായിച്ചു, അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അതെനിക്ക് ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇഷ്ടവസ്ത്രം മൗലികാവകാശം എന്നായിരുന്നു ആ ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ വന്നിരിക്കുന്നത്. കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി തോന്നി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ വരാറുണ്ട്. നമ്മൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, അപ്പോൾ അതിനെ കൂടുതൽ വിമർശിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് വസ്ത്രം ധരിക്കണം എന്നല്ല, വ്യക്തിപരമായ വസ്ത്രം ധരിക്കണം എന്നുള്ളത് വ്യക്തിപരമായ തീരുമാനമാണെന്നും നിയമ പിൻബലമില്ലാതെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാൻ മറ്റൊരാൾക്കോ സമൂഹത്തിനോ അവകാശമില്ലെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു ടീച്ചറിൻ്റെ ഹർജി പ്രകാരമാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ടീച്ചർ ചുരിദാർ ധരിച്ച് സ്കൂളിൽ എത്തരുത് എന്ന് മാനേജ്മെന്റ് പറഞ്ഞത് പ്രകാരമാണ് ടീച്ചർ അതിന് വേണ്ടിയിട്ട് ഹർജി കൊടുക്കുകയും അതിനുശേഷം അതിങ്ങനൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തത്. കേട്ടപ്പോൾ എന്താണ് ആതിരയ്ക്ക് ആദ്യം തോന്നിയത്?
3: ഇന്നത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, പുരോഗമനമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ കംഫർട്ട് സോണിലൂടെ ചിന്തിക്കുന്നു. പക്ഷേ എങ്കിൽ കൂടിയും പൊതുവെ കണ്ടുവരുന്നൊരു കാര്യമാണ് മറ്റൊരാൾ വസ്ത്രം ധരിക്കുന്ന രീതി നോക്കി ജഡ്ജ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് എപ്പോഴും നമ്മൾ അതിനെ എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെ. നമ്മുടെ കംഫർട്ടിനനുസരിച്ചുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരാളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ വളരെ എലഗൻ്റ് ആയിട്ട് നമ്മളൊരു പുറത്തു പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പ്ലസൻ്റ് ആയിട്ടിരിക്കേണ്ടത്. അവിടെ നമുക്കിപ്പോൾ അൺകംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്ലീവ്ലെസ് ഇടാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഷോർട്ട് ക്രോപ്പ് ടോപ്പ് ഇടുകയാണ്, അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഡിസ്കംഫേർട്ട് തോന്നുകയാണെങ്കിൽ അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മറ്റൊരാൾ എന്ത് വിചാരിക്കുന്നു എന്ന് കരുതി നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കംഫർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചുരിദാർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ രീതിയിലും ശരീരം മറയ്ക്കുന്നൊരു വസ്ത്രമാണ് അല്ലേ. അപ്പോൾ പണ്ടത്തെ നമ്മൾ ഈ സാരി പാറ്റേൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ഡ്രസ്സ് നമ്മൾ ആ ഒരു ഡ്രസ്സിൽ കുറച്ചും കൂടെ നമ്മുടെ ശരീരം കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം അല്ലേ. പക്ഷെ അതിൽ നിന്ന് സാരി മാത്രമാണ് കൾച്ചറലായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നതിനോട് ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ചുരിദാർ ഇടുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ രീതിയിലും നമുക്ക് ഇപ്പോൾ ഷോൾ ആണെങ്കിൽ എല്ലാ രീതിയിലും അതൊരു എന്താ ഒരു കൾച്ചറൽ വേഷമാണ്. അപ്പോൾ പക്ഷേ എങ്കിലും അതിനെ ഒരു കൾച്ചറൽ വേഷം എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് നമ്മുടെ കംഫർട്ടാണ്. ഇപ്പോൾ ഷോൾ ഇല്ലാതെ ഒരു ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അത് കുറ്റമാണോ എന്ന് ചോദിച്ചാൽ കുറ്റമല്ല. നമുക്കത് തെറ്റല്ലെങ്കിൽ അത് തെറ്റല്ല എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.
0: കുറച്ചും കൂടി ഒരു കംഫർട്ട് സോണിൽ നമുക്ക് എങ്ങനെയാണോ വസ്ത്രം ധരിക്കണമെന്ന് തോന്നുന്നത് ആ രീതിയിൽ
3: തന്നെ ധരിക്കുക.
0: പിന്നെ മറ്റുള്ളവർ നമ്മളിങ്ങനെ നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും തുറച്ചൊരു നോട്ടം അതെന്തായാലും നമ്മൾക്ക് കിട്ടും. അതിപ്പോൾ ഏത് രീതിയിൽ നമ്മൾ വസ്ത്രം ധരിച്ചാലും തുറച്ചു നോട്ടം നമുക്ക് കിട്ടും. നമ്മളൊരു പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രം ധരിച്ചതിന് ശേഷം പിന്നെ ആ ഡ്രസ്സിലേക്ക് പിടിക്കുമ്പോഴാണ് കൂടുതൽ നമ്മളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം കറക്റ്റാണ്, പെർഫെക്റ്റ് ആണ്, നമുക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ ആ ഡ്രസ്സിൽ കൈ വെക്കാനേ പാടില്ല.
3: ചിലര് പറയുന്നത് പൊതുവെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ സോഷ്യലി ആയിട്ടുള്ള അബ്യൂസസ് ഒക്കെ ഉണ്ടാവുന്നത് സ്ത്രീകളുടെ വേഷവിധാനം കൊണ്ടാണ് എന്ന് പറയുന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു ടൈമിൽ ചെറിയൊരു 5 വയസ്സ് 6 വയസ്സുള്ള കുഞ്ഞിൻ്റെയൊക്കെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ടിട്ടാണ്, അവരുടെ വസ്ത്രധാരണം കണ്ടിട്ടാണ്. അപ്പം അതൊക്കെ ഒരു മൈൻഡ് സെറ്റാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പല കാര്യങ്ങളും നമ്മളിങ്ങനെ തുറന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ എന്താ നമ്മളിങ്ങനെ ഒരു കാര്യത്തിനെതിരെ സംസാരിക്കുമ്പോൾ ചിന്തിക്കണം എന്താണ് നടക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. അബ്യൂസസ് ഉണ്ടാവുന്നത് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം കൊണ്ടല്ല, നമ്മുടെ ചിന്താഗതി കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾക്കും അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് ഉണ്ട്. സ്ത്രീകൾ അങ്ങനെ നടക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ സ്ത്രീകൾ രാത്രി ഇറങ്ങി നടക്കുന്നുണ്ടല്ലേ, ഇങ്ങനെയുള്ള അബ്യൂസസ് ഉണ്ടാവുന്നത് എന്നുള്ള ചിന്താഗതിയാണ് അവിടെ മാറേണ്ടത്. അല്ലാതെ വസ്ത്രധാരണമല്ല എന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത് എന്ന് കരുതി നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. നമുക്ക് കംഫർട്ട് ആയിരിക്കണം, എന്ത് വസ്ത്രം ധരിച്ചാലും നമുക്കത് കംഫർട്ട് ആയിരിക്കണം.
4: നമുക്ക് കംഫർട്ട് ആയിരിക്കണം. നമ്മൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ നമ്മൾ കൈവച്ച് അവിടെ പിടിക്കാൻ ഇവിടെ പിടിക്കാനൊക്കെ നിൽക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾക്ക് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നമ്മൾ വീട്ടിൽ നിന്നേ ഇട്ട് വരിക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, നമ്മൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന മുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ജീവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഇങ്ങനെ ജസ്റ്റിസ് പറഞ്ഞിരുന്നു, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിനെ ആശ്രയിച്ചല്ല ഭരണഘടന സ്ത്രീയുടെ അന്തസ്സ് നിശ്ചയിക്കുന്നത് എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാം കൊണ്ട് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതെന്ന് ഒരു പറയുന്ന കാര്യം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നമുക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക. അപ്പോൾ ചുരിദാറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളൊരു ഡ്രസ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് എവിടെ വേണേലും നടക്കാം, ഓടാം, എന്ത് വേണേലും ചെയ്യാം. കാരണം ചുരിദാർ എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോണാണ്. സാരി എന്ന് പറയുമ്പോൾ നമ്മളൊരു 10 വട്ടമെങ്കിലും പ്ലീറ്റ് പിടിക്കണം.
3: അത് മാത്രമല്ല സാരി ഉടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പണ്ട് തൊട്ടേ ഉടുത്തു വരുന്ന അമ്മമാർക്കൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ ഉണ്ട്. ചില അമ്മമാർക്ക് സാരി ഉടുക്കുന്നതാണ് കംഫർട്ട്, അതാണെങ്കിൽ ഓക്കെ അല്ലേ, അതിലൊരു തെറ്റില്ല. നമുക്ക് കംഫർട്ട് ആവുന്ന വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത്. ഇപ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ മാത്രമല്ല നമ്മൾ സംസാരിക്കേണ്ടത്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പുരുഷന്മാർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കംഫർട്ട് സോൺ ഉണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാർ ഒരുപാട് എന്താ പറയുക, നല്ല രസമാണ്, എനിക്കിഷ്ടമാണ്. ചില ബോയ്സൊക്കെ വളരെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു സ്റ്റൈലിംഗ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ
4: ഓരോ തവണ പോകുമ്പോഴും ഓരോ സ്റ്റൈലിംഗ് കാണുമ്പോൾ നല്ല രസമാണ്.
3: നമ്മൾ നോക്കാറുണ്ട്, അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. സ്ത്രീകളെ പോലെ തന്നെ അവർ ഒരുങ്ങി നടക്കാനും അവർ ഗ്രൂം ചെയ്യാനും ഒക്കെ കുറെ പാറ്റേൺ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് നോക്കിക്കാണുമ്പോൾ എനിക്കൊരു കൗതുകം തോന്നാറുണ്ട്.
4: അവരെ ശ്രദ്ധിക്കാറുണ്ട്. മുമ്പൊക്കെയാണ് ഈ പുരുഷന്മാര് ഡ്രസ്സിങ്സ് എല്ലാം ശ്രദ്ധയില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ആൺകുട്ടികളെ നോക്കുകയാണെങ്കിൽ അവരെങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ നടക്കണം, എന്ത് വാച്ച് ധരിക്കണം, ഏത് ഡ്രസ്സിന്റെ കൂടെ വാച്ച് ശരിയാകും. എനിക്കിന്ന് പെൺകുട്ടികളെക്കാട്ടി കുറച്ചും കൂടെ ഒരു സമയം
3: എടുക്കുന്നത് അവരാണെന്ന് തോന്നുന്നു. കണ്ണാടിയിൽ ഇപ്പൊ ഒരു ചേട്ടനും ഒരു അനീത്തിയൊക്കെ ഉള്ള വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ചേച്ചിയും ഒരു അനിയനും ഒക്കെ ഉള്ള വീട്ടില് കണ്ണാടിക്ക് അടി കൂടുന്നത് പെൺകുട്ടികളാണെങ്കിൽ അല്ലേ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന അമ്മമാരിപ്പോ യു പെൺകുട്ടി ആൺകുട്ടി ആയിട്ട് വേറെ അടിയാണ് കണ്ണാടിക്ക് മുമ്പില് എന്ന രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്, അവരുടെ ഹാപ്പിനെസ് ആണ് അല്ലെ. അപ്പൊ അതിലൊരിക്കലും നമ്മൾ ഒരു എന്താ പറയുക പോയിന്റ് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ കംഫർട്ടിനനുസരിച്ചുള്ള ഡ്രസ്സിങ് സ്റ്റൈലുകൾ തിരഞ്ഞെടുക്കുക, മറ്റൊരാളത് ജഡ്ജ് ചെയ്യാതിരിക്കുക അല്ലെ. ജഡ്ജ് ചെയ്തിട്ടും ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് അതൊന്നും ജഡ്ജ് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് അല്ലെ.
4: നമ്മൾ ഒരു സെക്ടറിൽ ജോലി ചെയ്യുമ്പോൾ ഒട്ടും, അതായത് നമ്മളിപ്പോൾ ഒരു സെക്ടറിൽ ജോലി ചെയ്യുമ്പോൾ ഒട്ടും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അവർക്കറിയാം എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കേണ്ട എന്നുള്ളത്. ചിലപ്പോൾ ഒരു ഡെക്കം കാണും എനിക്ക് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ധരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആ ഒരു ഫോളോപ്പിംഗ് വെച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്.
3: യെസ്, തീർച്ചയായിട്ടും. അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ എന്താ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ചേട്ടൻ കുട്ടികളുടെ മാത്രമല്ല, ഇപ്പോൾ അനീത്തി ചേട്ടൻ അങ്ങനത്തെ രീതിയിലൊക്കെ കാര്യം പറയുമ്പോൾ എന്താ നമ്മുടെ പാർവതിക്ക് ഒരു ചേച്ചിയാണ് ഉള്ളത്, പക്ഷെ അല്ലാതെ കുറേ ബ്രദേഴ്സും കാര്യങ്ങളും ഉണ്ട്. അവരുടെ ഒരു ഒരു വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ട്. നമുക്ക് പല സംഭാഷണങ്ങളിൽ നിന്നും അത് മനസ്സിലാകാം. എനിക്ക് അതുപോലെ തന്നെ ഒരു അനീത്തിയാണ് ഉള്ളത്, എങ്കിൽ കൂടി ഒരുപാട് ബ്രദേഴ്സ് ഉള്ള ഒരാളാണ്.
4: എനിക്ക് ചേച്ചിയല്ല, ഞങ്ങൾ ട്വിന്നാണ്
3: അതെ. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രദേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുമ്പോഴും നമുക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിലും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് കലവിൽ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന കുറേ ബ്രദേഴ്സൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ പക്ഷേ എങ്കിൽ കൂടിയും വീട്ടിൽ അടി നല്ല അടി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉരസി നിൽക്കുന്ന ടൈപ്പ് ആൾക്കാരും ഉണ്ട്, പക്ഷെ മനസ്സിൽ നല്ല രസമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അതെ. അപ്പോൾ അങ്ങനെ സഹോദരി സഹോദരന്മാരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആയവരൊക്കെ ഇവിടെ പ്രസൻ്റ് ആവണം. ഇപ്പം ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം അത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാലോ?
4: സൂപ്പർ ആയിരിക്കും.
3: അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പെങ്ങന്മാരെ കരയിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു എന്താ ബ്രദേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ്.
4: അവരൊരു വസ്ത്രധാരണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് നമ്മുടെ ബ്രദേഴ്സ്. അതെ.
3: അവർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ സ്റ്റൈലായിട്ട് ഒരുങ്ങി പോകുന്നേക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ എങ്കിലും നമ്മൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വേണ്ട ഇത് വേണ്ട എന്ന രീതി കുറേ പറയാനുണ്ട്, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളത് വാസ്തവം. അപ്പോൾ അങ്ങനെ എന്താ പെങ്ങന്മാരെയൊക്കെ കരയിപ്പിക്കുന്ന ബ്രദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നത്തെ കുസൃതി ചോദ്യം ഇതാണ്, പെങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് പറയുന്നത്, പറയേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പോൾ എന്തായാലും ഒരുപാട് പറയും, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുടി കൊള്ളില്ല, അങ്ങനെ കൊള്ളില്ല, നീ ഒരുങ്ങിയത് കൊള്ളില്ല, എൻ്റെ കണ്ണെന്താ ഇങ്ങനെ എഴുതിയത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ വളരെ എന്താ പറയുക, വളരെ കോൺഫിഡൻറ്റോട് കൂടി എവിടെയെങ്കിലും ഒരുങ്ങാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഈ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കരയിപ്പിക്കാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ പതറില്ല.
4: മാത്രമല്ല, നിന്നെ ഞങ്ങൾ എന്തോ അവലു കൊടുത്ത് വാങ്ങിച്ചു, എനിക്ക് സ്ഥിരം അത് കേൾക്കാറുണ്ട്. നിന്നെ ഞങ്ങൾ വാങ്ങിച്ചു, അപ്പൊ ഞാൻ എന്റെ അമ്മയോട് ഞാൻ ചെന്ന് പറയുമായിരുന്നു. അപ്പൊ അമ്മ പറയും വാങ്ങിച്ചപ്പോ ഞങ്ങൾ നല്ലത് നോക്കിയല്ലേ വാങ്ങിച്ചു.
3: അതെ, അപ്പൊ അങ്ങനെ കൊറേ കൊറേ ഡയലോഗുകൾ ഉണ്ട് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫുഡ് മാനേഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് തെറ്റിച്ചിട്ട് ബ്രദേഴ്സ് നമ്മൾ എണീച്ചു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. കേൾക്കുന്നവരൊക്കെ ഇരുന്ന് ചിരിക്കുമായിരിക്കും. പിന്നെ എന്താ പറയുക, വിയേർഡ് ആയിട്ടുള്ള ഫുഡിങ് പാറ്റേൺ കൊണ്ടുവന്നിട്ട് നമുക്ക് ദേഷ്യം വരുന്ന രീതിയിൽ, എൻ്റെയൊക്കെ എക്സ്പീരിയൻസ് അതാണ്. നമ്മൾ കഴിക്കാനായിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ വേറെ രീതിയിൽ, ഇപ്പം എന്താ പറയുക, മുളക് കറിയുടെ കൂടെ എന്താ പറയുക പഞ്ചസാരയൊക്കെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കുറേ ബ്രദേഴ്സ് ഉണ്ട്. ചിരിക്കേണ്ട, നിങ്ങളോട് വേണ്ടിയും കൂടെ പറഞ്ഞതാണ്, എല്ലാവരും ഇങ്ങനെയുള്ള ടൈപ്പാണ്.
4: ചിരിക്കായിരിക്കും കേട്ടിട്ട്, എന്നിട്ട് സ്വന്തം ബ്രദേഴ്സിനെ, ഇനി ബ്രദർ അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സിനെ ഒക്കെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ബ്രദേഴ്സാണ്. അതേപോലെ തന്നെ നമുക്ക് മൂത്ത എപ്പോഴും ബ്രദേഴ്സ് നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അവർക്കും ഒരു
3: ഹോബിയാണ്. നമ്മുടെ വീടുകളിൽ അവർക്ക് പുറത്ത് അവർ എന്താ ചിൽ ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യുന്നതെല്ലാം അത് വീട്ടിൽ അവർക്കുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള സിസ്റ്റേഴ്സിനെ ഇങ്ങനെ ഉപദ്രവിക്കുക, തോണ്ടുക, നടന്നു പോകുമ്പോൾ തള്ളിയിടുക, ഇതൊക്കെയാണ് പരിപാടി.
4: ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ആയാൽ പിന്നെ നമ്മുടെ കഷ്ടകാലമാണ്,
3: ഫോൺ ഓഫ് ആവരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. യെസ്, അപ്പോൾ ഇന്നത്തെ കുസൃതി ചോദ്യം അത് റിലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പാണ്, നല്ലൊരു ബോണ്ടിങ് ആണ് ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്.
4: വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ബ്രദർ ഇവിടെ നിന്ന് പോയാൽ മതി,
3: പക്ഷെ പുറത്ത് പോകുമ്പോഴാണ്,
4: നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു ചുറ്റുപാട് എത്രമാത്രം നമുക്കൊരു കംഫർട്ട് സോൺ ആയിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വെറുപ്പിക്കാനാണെങ്കിലും നമ്മുടെ ബ്രദേഴ്സ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ആ കല്യാണം കഴിയുന്ന അന്നേ ദിവസം ഇവർ നമ്മളെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവര് നമുക്ക് എത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത്.
3: തീർച്ചയായിട്ടും
4: വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ വിഷമങ്ങൾ
3: കരച്ചിൽ വരും. അപ്പൊ അങ്ങനെ നല്ല ഒരു റിലേഷൻഷിപ്പിന്റെ കഥയിലൂടെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, പെങ്ങളെ കരയിപ്പിക്കാൻ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇത് നിങ്ങൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ല, ഇത് കുസൃതി ചോദ്യമാണ്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, വായിക്കുന്ന വാട്സപ്പ് നമ്പർ 8484855785. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇൻസ്റ്റഗ്രാം എല്ലാവർക്കും ഇപ്പോൾ ഒരു നിറമുള്ളൊരു എന്താ പറയുക ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റഗ്രാം എന്നുള്ളത്. നമ്മളെപ്പോഴും അതിൻ്റെ അകത്തൊരു നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്തായിരിക്കും അടുത്തത്, എന്തായിരിക്കും എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്നതാണ് നമ്മുടെ ഈ ആഡ് സ്റ്റോറി, അതുപോലെ തന്നെ വാട്സപ്പ് കോപ്പി ലിങ്ക്, അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കൂടി സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ആരാണത്?
4: ന്യൂസ്. ഇന്നലെയാണ് ഞാനിത് കണ്ടത്. ഞാൻ എനിക്ക് ഇതെന്തായിരുന്നു മാത്രമാണ്, ഇനി എൻ്റെ ഫോൺ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ. അപ്പോഴാണ് അറിയുന്നത് മെറ്റയുടെ പുതിയ അപ്ഡേഷനാണ്. അപ്പം എനിക്ക് അത് കിട്ടിയില്ല. അപ്പോൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാവരും ഒന്ന് പറയുക. അതിലേക്ക് കിട്ടിയോ?
3: എനിക്ക് കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്തായിരിക്കും ഇത്. അപ്പോൾ ഇതിനെ മ്യൂസിനെ പറ്റി നമ്മൾ ഇങ്ങനെ തിരക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഒരു പേഴ്സണൽ AI ആണല്ലേ, അപ്പം അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇങ്ങനെ

0: ഇന്നത്തെ ഒരു കാലഘട്ടത്തിലും മറ്റു ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ മനസ്സിലാക്കി തരാനും സ്റ്റഡി ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നിറമുള്ള അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ളൊരു പാവക്കുട്ടി പോലെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും. ഇപ്പോഴെന്ന് പറയുമ്പോൾ കൂടുതലും ഈ ഡിജിറ്റൽ ലോകത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്യാങ് ഉണ്ടല്ലേ, ഇങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ തന്നെ ആൾക്കാരാണെന്നൊരു തോന്നലാണ്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് മ്യൂസ്. അപ്പോൾ ഇന്ത്യയിലേക്ക് അത് അതിൻ്റെ ആ ഒരു വ്യാപനം എത്തിയിട്ടില്ല, പക്ഷേ എങ്കിലും പലയിടത്തും ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മ്യൂസ് നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് വന്നോ എന്നൊക്കെ നമുക്ക് അറിയാനൊരു ആഗ്രഹമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എന്താ ഒരു എ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ എ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് രണ്ടുപേർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
1: ഇനി ആപ്പിൽ കിട്ടിയിട്ടില്ല എന്നല്ല, നമുക്ക് കാണാം, പക്ഷെ നമുക്കത് എടുക്കാൻ
0: സാധിക്കുന്നില്ല. യെസ്. അപ്പോൾ ആ മ്യൂസിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി അതിൻ്റെ രീതികളൊക്കെ പറ്റിയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയാം. പക്ഷെ എല്ലാവരും ഇങ്ങനെ കിട്ടിയോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിലാണ് സോഷ്യൽ മീഡിയ സജീവമായിട്ട്
1: മുഴുവൻ. അതാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു ഇന്നലെ മുഴുവൻ ഇത് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് വന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ മ്യൂസിനെ എല്ലാവരും വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്.
0: യെസ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ മ്യൂസിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കുസൃതി ചോദ്യമുണ്ട്. അതിനിടയ്ക്ക് നമുക്കൊരു പാട്ട് കേട്ടാലോ? ഒരു സൂപ്പർ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. അപ്പം നല്ലൊരു കുസൃതി ചോദ്യമൊക്കെ ആതിര ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് അതിനുള്ള ഉത്തരം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
4: അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പെങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ പെങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ഒരുപാട് നല്ല രസകരമായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8484855785. ഇപ്പം നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, കവിതയാണ്. ജനഹൃദയങ്ങളിൽ വലിയൊരു ഇടം നേടിയ മഹാനായിരുന്നു ശങ്കരാടി സർ. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും എനിക്ക് ഗോഡ് ഫാദറിലെ കഥാപാത്രമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് എത്തിയത്. നല്ലൊരു ക്യാരക്ടറാണ് അതിലുള്ളത് അല്ലേ? യെസ്. അപ്പം അതുപോലെ തന്നെ കുസൃതി ചോദ്യത്തിന് ഉത്തരം ഉള്ളി അരിയിച്ചാൽ മതി എന്നാണ്. അപ്പം എന്തായാലും ആതിരയുടെ ഉത്തരത്തിനായിട്ട് കാത്തിരിക്കുന്നു എന്ന് കവിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അരിയിക്കൽ ഒക്കെ നോർമലായിട്ട് ചെയ്യുന്ന ബ്രദേഴ്സൊക്കെ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഇതൊരു കുസൃതി രീതിയിൽ. അപ്പോൾ കവിത ചേച്ചിയുടെ ആൻസർ ഇതാണ്, ഉള്ളി അരിയിച്ചു കഴിഞ്ഞാൽ പെങ്ങളെ കരയിപ്പിക്കാം എന്നുള്ളതാണ്. അതുപോലെ സനൂജ് അയച്ചിരിക്കുന്നു, അടുക്കളയിൽ ഉള്ളി അരിയാൻ കൊടുത്താൽ എത്ര വലിയ പെങ്ങളാണെങ്കിലും താനേ കണ്ണീർ വരും, അതല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തോടിൻ്റെ പ്രയോഗമുണ്ട്. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ? ഇപ്പം നമ്മളാണെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതൊന്നും അല്ല ആൻസർ. അപ്പോൾ

0: സനോജും പരാജയപ്പെട്ടിരിക്കുന്നു. അതെ, അപ്പൊ ഒന്നുകൂടെ ട്രൈ ചെയ്തു. അതെ അതെ അതെ അതെ. അപ്പോ അടുത്ത ഇതിന്റെ കറക്റ്റ് ആൻസർ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ രേഖ രാജീവ് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം കുടുംബത്തിനും കൂട്ടുകാർക്കും. കാബൂളിവാല മൂവിയിലെ കന്നാസും കടലാസും കഴിച്ചിട്ട് ക്യാഷ് ഇല്ല എന്ന് പറയുമ്പോൾ, എടാ മഹാഭാബി ഇന്നത്തെ ഒന്നാം തീയതി നശിപ്പിച്ചല്ലോടാന്ന് പറയാം. അത് ശരിയാണ്, കറക്റ്റ്, നല്ല രസമുള്ളൊരു ഡയലോഗാണ് എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരു ഒന്നോ രണ്ടോ പോർഷനിൽ മാത്രമേ ശങ്കരാടിയുടെ റോളുള്ളൂ, പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന രണ്ട് എന്താ ഒരു രംഗങ്ങളാണ് അത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പോലീസുകാർ കയറി നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെ കയറ്റി നോക്കുന്ന, പക്ഷെ അവരതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് അറിയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് രേഖ ചേച്ചിയുടെയും പ്രിയപ്പെട്ടതായിട്ട് നിലനിൽക്കുന്നത്. അത് രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഉണ്ട് എന്ന് രേഖ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശങ്കരാടി സാറിനെ കുറിച്ച് പറയുമ്പോൾ, മഴവിൽ കാവടിയിലെ കുറിയ വർക്കി എന്ന കഥാപാത്രം സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ട് കൂടി രേഖ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, നിന്നെ കല്യാണം കഴിച്ച് വിടുമെന്ന് പറയുമ്പോൾ ഞാൻ കരയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പം അങ്ങനെയാണ് നമ്മുടെ രേഖ ചേച്ചിയെ കരയിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. നമസ്കാരം, മൻസൂർ കൊട്ടുകാടാണ്. വസ്ത്രധാരണത്തെക്കുറിച്ച് പരാതിയിൽ ഒരു ടീച്ചർ കോടതിയിൽ പോയി. ടീച്ചർക്ക് അനുകൂലമായ വിധി വാങ്ങിയതിൽ ടീച്ചറെ അഭിനന്ദിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാബുരാജൻ സാറും ശങ്കരാടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ശങ്കരാടി ചേട്ടനെ സ്മരിക്കുന്നു വിയറ്റ്നാം കോളനിയിലെ, ദേ കണ്ടോളൂ ഇതാണ് ആ രേഖ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്, അത് നല്ല രസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതായത് വസ്ത്രധാരണ രീതിയിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും വസ്ത്രധാരണത്തിൽ അവരുടേതായ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്, അവരുടേതായിട്ടുള്ളൊരു കംഫർട്ട് ഉണ്ടെന്നാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് അല്ലേ?
1: യെസ്.
0: അപ്പോൾ അങ്ങനെ മെസ്സേജസ് എല്ലാം വന്നുകൊണ്ടേ ഇരിക്കുന്നു. ആൻസേഴ്സിൽ ഒരാൾ മാത്രമാണ് അതിമെടുക്കിയായിട്ട് ആൻസറൊക്കെ പറഞ്ഞു ഇങ്ങനെ ചിരിച്ചിരിക്കുമായിരിക്കും. ഇപ്പോൾ ആരാന്നിപ്പോൾ പറയുന്നില്ല, പിന്നെ പറയാം. ബാക്കി ആരും അതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടില്ല. ഒരിക്കൽ കൂടി ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, പെങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പറയേണ്ടത്? ഉള്ളി അരിയുന്നു, അല്ലെങ്കിൽ എന്താ നീലിനെ കല്യാണം കഴിപ്പിച്ചു വിടും, കണ്ണിലിട്ട് കുത്തിയാൽ മതി എന്നൊക്കെ പറയാൻ നമ്മുടെ വിദ്യ ചേച്ചിയൊക്കെ അടിമാലിയിൽ നിന്ന് അതൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, വേറൊരു ആൻസറാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, ഇന്ന് ഒക്ടോബർ 8-ാം തീയതിയാണ്. ഇന്ന് വ്യോമസേനാ ദിനമായിട്ട് അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു കരുത്ത് എന്ന് പറയാൻ സാധിക്കുന്ന വ്യോമ സേനയുടെ ഒരു 94-ാം വർഷത്തിലേക്ക് അത് സ്ഥാപിച്ചിട്ട് 94 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അത് മനോഹരമായിട്ട് തന്നെ രാജ്യം ആചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. പ്രധാനമായിട്ടും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇവിടെ എന്താ പറയുക, ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സജീവമായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ഇതിൻ്റെ കേന്ദ്രമായി തന്നെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററിൻ്റെയൊക്കെ വ്യോമ സേനാ പ്രകടനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നൊരു വാർത്തയാണ് നമ്മളെല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ സൈനികരെ ഈ ദിവസം നമ്മൾ സ്മരിക്കുക കൂടി ചെയ്യുന്നു എന്ന ഒരു വാർത്തയിലേക്ക് കൂടി നമ്മൾ എത്തുന്നു. അപ്പോൾ 94-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ?
1: യെസ്. അപ്പോൾ അടുത്ത അപ്ഡേഷൻസിലോട്ടൊക്കെ പോകുമ്പോൾ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സേവന കാലയളവിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, 25 വർഷത്തെ രാഷ്ട്രീയ ജീവിതമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം 2001 ഒക്ടോബർ 7-നാണ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ രാജ്യതലത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. ആ അദ്ദേഹം തൻ്റെ പൊതുജീവിതത്തിൻ്റെ 25 വർഷം ഇന്നലെയായിരുന്നു അത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഗുജറാത്തിൽ തുടങ്ങിയ യാത്ര ഇപ്പോൾ ഇന്ത്യയുടെ ആഗോള തലത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വർഷം പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹമാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയെ 2001-ൽ, അതിനുശേഷം 2014-ൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, 2019-ലും 2024-ലും വീണ്ടും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയിലേക്കുള്ള ഈ 25 വർഷത്തെ രാഷ്ട്രീയ യാത്ര ഇന്ത്യൻ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായൊരു അധ്യായമാണ്. അപ്പോൾ 25 വർഷം നമ്മൾ പ്രൈം മിനിസ്റ്റർ മോദി പൂർത്തിയാക്കിയിരിക്കുകയാണ്.
0: യെസ്, ഇന്നലെ ആയിരുന്നു, ഒക്ടോബർ 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആ ഒരു വലിയൊരു കാലയളവാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം ഇനിയും ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ട്.
1: അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പീഡിന് നടപ്പാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മളെ കൂടുതൽ, അതായത് മറ്റ് രാജ്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ സൗഹൃദം ഉണ്ടാക്കുക എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതികളാണ്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കഴിഞ്ഞ ഇത്രയും വർഷത്തിൽ ഇന്ത്യയിൽ കുറേ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സാറിൻ്റേതാണ്. യെസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ 25 വർഷത്തെ ആഘോഷങ്ങളൊക്കെയാണ് ഇങ്ങനെ
0: നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ

0: പറയാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലേ, നമ്മൾ പറയുന്ന കൺസെപ്റ്റിനനുസരിച്ചല്ല നിങ്ങളുടെ ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടേതായ കൺസെപ്റ്റുകളൊക്കെ പറയാൻ സാധിക്കുന്നതാണ് അല്ലേ. യെസ്, അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ എന്താ അടിമാലിയിൽ നിന്ന് അയച്ചിരിക്കുന്നു, എൻ്റെ ബ്രദേഴ്സിനെ എല്ലാം സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചതിന് നന്ദി പറയാണ് ആതിര. പാറു അതുപോലെ ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. ഒപ്പം മോദിജിയുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എന്ന രീതി കൂടി വിദ്യ ചേച്ചി അടിമാലിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ, അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ,
0: 6282529527. എങ്ങനെ?
1: 6282529527.
0: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം പാർവതിയാണ്. അപ്പോൾ നല്ലൊരു പാട്ടല്ലേ, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യസ്നേഹവും അല്ലെങ്കിൽ ഒരു ഗൂസ് ബോംസ് ഒക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, മോദി സാറിനെ ഒക്കെ കാണാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മളും ആഗ്രഹിക്കുന്നു അല്ലേ. യെസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസേഴ്സൊക്കെ അത്യാവശ്യം എല്ലാവരും തെറ്റായിട്ടാണ് അയക്കുന്നത്. അതെ അതെ, അപ്പോൾ എല്ലാവരും അതായത് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും അത്യാവശ്യം തെറ്റായിട്ടാണ്. അതെ, അതൊക്കെ ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യാം. അതെ, അപ്പോൾ രഘുനന്ദൻ സാർ പറയുന്നു, കൊല്ലം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സ്വകാര്യ വാഹനങ്ങളും ട്രാൻസ്പോർട്ട് ബസ്സുകളും അനധികൃതമായി പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അധികൃതരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇതുപോലുള്ള അപ്ഡേഷൻ ആയാലും ഇതുപോലുള്ള സാമൂഹിക പ്രശ്നങ്ങളെല്ലാം അതിന് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയാണ് രഘുനന്ദൻ സാർ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജോബി ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ടൊരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്. പ്രതീക്ഷകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷയേറ്റ ജീവിതം ഇരുളടഞ്ഞതാണ്. എന്നാൽ ഇരുളിനെ ഭയക്കാതെ പ്രതീക്ഷയുടെ ഒരു തിരുനാളം തെളിച്ചാൽ മതി ജീവിതം സുന്ദരമാകാൻ. പുഞ്ചിരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുടെ ബഹളത്തിൻ്റെ ഒക്കെ ഇടയ്ക്കാണ്. ഇൻ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ ഒരു എന്താ പറയുക വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഇത്തിരി നേരം കേട്ടോളൂ അല്ലേ. ഇത്തിരി നേരം ഒത്തിരി കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഹാപ്പി ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങളും അപ്ഡേഷനും നിസ്സാരമല്ലാത്ത കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് നമ്മൾ എന്നും എത്തുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
2: യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ അപ്ഡേഷൻസിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് അതായത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു, ഇതിനു മുമ്പ് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ വയോജന പരിചരണ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സമഗ്ര നിയമ നിർമ്മാണവുമായി കേരളം. ഇതിനായി കേരള സംസ്ഥാന വയോജന പരിചരണവും അവകാശ സംരക്ഷണ

0: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയും. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കും.

0: സംരക്ഷണവും 2026 എന്ന ബില്ലിന്റെ കരട് തയ്യാറാക്കുന്ന നടപടികളൊക്കെ ഇങ്ങനെ അന്തിമഘട്ടത്തിലാണ് അല്ലെ. നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള വയോജനങ്ങളെ കുറിച്ച് എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ പുതിയ ഗവൺമെന്റ് വന്ന സമയത്ത് ആദ്യം എടുത്തു വെച്ച ഒരു ബില്ലായിരുന്നു. അപ്പൊ അതിന്റെ അന്തിമഘട്ടത്തിലേക്കാണ്. അപ്പൊ ആ ബില്ലിലെ കുറച്ച് പ്രധാന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. വയോജന സൗഹൃദ സംവിധാനം ആരോഗ്യവും സജീവമായ വാർദ്ധക്യം പ്രോത്സാഹിപ്പിക്കുന്ന സമഗ്ര സംവിധാനമാണ് ആദ്യം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ തന്നെ പരിചരണം, കഴിയുന്നത്ര സ്വന്തം വീടുകളിലും കുടുംബ സാമൂഹിക അന്തരീക്ഷങ്ങളിലും തുടരാൻ വയോജനങ്ങൾക്ക് സാഹചര്യം ഒരുക്കും. കെയർ ഗിവർമാർക്ക് അതായത് നമ്മളെ വീട്ടിലേക്ക് നോക്കാൻ വരുന്ന കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം പരിശീലനം നേടിയ കെയർ ഗിവർമാരുടെ സംസ്ഥാനതല രജിസ്റ്റർ തയ്യാറാക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് ആരാ എന്താണെന്നൊന്നും അറിയാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനെ നിർത്തി നോക്കാനോ ഒന്നുള്ള പറ്റില്ല. നമ്മൾ അത് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ വേണം ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ. അതോടൊപ്പം സേവനങ്ങൾക്ക് നിലവാരം, ഹോം കെയർ, ഡേ കെയർ, അസിസ്റ്റന്റ് ലിവിംഗ്, വയോജന പരിചരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് നിലവാര മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തും. അങ്ങനെ കുറച്ചധികം സ്കീമുകളൊക്കെയാണ് ഇതിലേക്ക് വരുന്നത്. അതോടൊപ്പം വിദേശത്ത് കുട്ടികളൊക്കെ വിദേശത്തായിരിക്കും അല്ലെ, മക്കൾ കൊച്ചുമക്കളെല്ലാവരും വിദേശത്തായിരിക്കും. നാട്ടിൽ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ് പുതിയതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ബില്ലിൽ അത് പാസ്സാക്കും എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇവക്കെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു ബില്ല് തന്നെയായിരുന്നു ഈ വയോജന സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ബില്ലൊക്കെ പാസ്സാകട്ടെ.
1: അപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വേണോ വേണ്ടോ എന്ന് വയ്ക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള വാർദ്ധക്യ സഹജമായിട്ടുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങളിലൂടെ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ഒന്നും ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഒരു ബില്ല് തന്നെയാണ്. അപ്പോൾ അത് അതായത് പറച്ചിലിന് മാത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബില്ലുകളുണ്ട് എന്ന് പറയപ്പെടാതെ അത് പ്രോപ്പറായിട്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ.
0: യെസ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മുതിർന്ന പൗരന്മാരെ പ്രായത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കുന്നതിൽ മാതൃകയായി നമ്മുടെ ഷാർജ. അപ്പോൾ ഇനി മുതൽ ഈ വിരമിച്ച ശേഷമൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതോടൊപ്പം പ്രായമായവർക്ക് ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഒരു വിരമിക്കലിന് ശേഷം അവരുടെ ജീവിതം എപ്പോഴും ഒരു ഒരു ഇങ്ങനെ ചലിക്കാതെ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മൂവ്മെൻ്റ് അതിനുണ്ടാവില്ല, അതിങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. അപ്പോൾ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും ജോലി ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വിരമിച്ചതിന് ശേഷം അവർ സ്വന്തമായിട്ട് വേറെ വേറെ ജോലികളൊക്കെ
1: അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള
0: ജോലികളൊക്കെ അവരൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു ഏജൻ്റ് ഒക്കെ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ജോലികൾ ഒക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി മുതൽ സർക്കാർ ജോലി തന്നെയാണ് ഷാർജ അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ആഴ്ചയിൽ 3 ദിവസം മാത്രം ജോലി ചെയ്താൽ മതി, അത് ഉച്ചവരെ മാത്രമേ ഉള്ളൂ, പാർട്ട് ടൈം ആണ്. അപ്പോൾ മുതിർന്നവരെ അല്ലെങ്കിൽ വയസ്സായവരെ അല്ലെങ്കിൽ പ്രായമായവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പുതിയൊരു ന്യായത്തെക്കുറിച്ചാണ് നമ്മൾ ഷാർജയിൽ ഇങ്ങനെ അറിയാൻ സാധിച്ചത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷ ദിവസം തന്നെയാണല്ലേ.
1: യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നടപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്.
0: കൂടുതൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അത് എത്താൻ.
1: അതെ അതെ, തീർച്ചയായിട്ടും. പറയുമ്പോൾ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ അതായത് പേരക്കുട്ടികളുടെ കാര്യം നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അവരുടേതായ ഒരു പാറ്റേൺ ഉണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാനൊരു ആഗ്രഹം. ഇപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതും കേട്ടുവരുന്നതായിട്ടുള്ളൊരു കാര്യമാണ്, അപ്പൂപ്പന്മാരും അമ്മമാരും ചെറിയ കുട്ടികളെപ്പോലെ ആകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുകയാണ്, അല്ലെ. അവർക്ക് ഇൻട്രസ്റ്റ് കൂടുന്നൊരു ടൈമാണ്, പക്ഷെ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ അതിനെ ഒക്കാതെ വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ കൂടി ഹെൽപ്പ് ചെയ്തിട്ട് അവരുടെ ആഗ്രഹങ്ങളും അവർക്ക് എന്താണ് ഡ്രീം എന്നൊക്കെ ഉള്ളത്, ഇനിയും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
0: നോക്കുമ്പോൾ കുറേയൊക്കെ കുട്ടികളെ പോലെ തന്നെയാണ് അല്ലേ. കുറച്ച് പ്രായമായി വരുമ്പോൾ പിന്നെ കിടക്കണം, തനിയെ കഴിക്കാനൊക്കെ മടിയാണ്, കുളിക്കാൻ മടിയാണ്. അപ്പോൾ ചെറിയ ചെറിയ വാശികൾ, ഇപ്പോൾ വീട്ടിലൊരു കൊച്ചുകുട്ടിയും ഒരു പ്രായമായ ഒരാളുണ്ടെങ്കിൽ രണ്ടുപേരെയും അതേപോലെ തന്നെ നോക്കണം. ഇപ്പോൾ കൊച്ചുകുട്ടിയോട് കുറേ കൂടെ ടേക്ക് കെയർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ കുട്ടിക്ക് അത് ഭയങ്കര വിഷമമായിരിക്കും. വലിയ കുട്ടിക്കാണെങ്കിൽ കൊച്ചുകുട്ടി. അപ്പോൾ ഒരു ഒരുവിധം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് മുമ്പ് ഇവർക്കൊരു ടൈമുണ്ട്. ഈ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ അടങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം അവർക്ക് കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇപ്പോഴൊക്കെ അല്ലെങ്കിൽ കുറച്ച് കുറച്ചിങ്ങനെ രാവിലെ പോയിട്ട് വൈകിട്ട് വരാം എന്നുള്ള രീതിയിലുള്ള വീടുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. പകൽ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായമായവരെ രാവിലെ കൊണ്ടുപോകാം, അതേപോലെ തിരിച്ച് ഇല്ല സ്കൂൾ ബസ്സിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയിട്ട് അവിടെ കളിക്കാം. പ്രായമായ സ്വന്തം പ്രായത്തിലുള്ളവരും ചിലപ്പോൾ അതിൽ കൂടുതലും
1: പുസ്തകങ്ങൾ വായിക്കാനാണെങ്കിലും
0: കുറച്ച് ആൾക്കാരൊക്കെ കാണും, അപ്പോൾ അവരുമായിട്ട് കൂട്ടുകൂടാം, യാത്ര പോവാം, ഭക്ഷണം കഴിക്കാം. അപ്പോൾ കുറച്ചും കൂടി അവർക്ക് മാറ്റങ്ങളുണ്ടാവും, വീട്ടിൽ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു ഇത് ഉണ്ടാവും. അപ്പോൾ പേരൻസൊക്കെ ഇപ്പം തിരിച്ച് നമ്മളെ കുട്ടികളായിരുന്നപ്പോൾ സമയത്ത് നമ്മളെ കൊണ്ടാക്കുന്ന പോലെ ഇപ്പം മക്കളാണ് അമ്മയും അച്ഛനെയും രാവിലെ കൊണ്ടാക്കിയിട്ട് വൈകിട്ട് തിരിച്ചു.
1: അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അവരും ഇങ്ങനെ വീട്ടിലടങ്ങിയിരിക്കുമ്പോൾ അവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ജോലിക്ക് പോകുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, തിരിച്ച് വരുന്നവർ അവരെല്ലാം വീടുകളിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനോ ഇതുപോലുള്ള യാത്രകളോ ഇപ്പോൾ എന്താ സഹയാത്രികർ അല്ലെങ്കിൽ അതുപോലെ പുസ്തകം
0: വായിക്കും
1: അതൊക്കെ അങ്ങനെ ഒരു രസമായിട്ട് അവരുടെ ആ ഒരു ലൈഫ് കൊണ്ടുപോകാനാണെങ്കിലും എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുക അല്ലേ.
0: അതൊക്കെയുള്ള ആൾക്കാരും ഉണ്ട്. അതിനോടൊപ്പം അവർക്ക് യോഗ ചെയ്ത് യോഗ ഉണ്ടാവും, അവർക്ക് കുറച്ചും കൂടി അവരുടെ ഹെൽത്ത് ഒന്ന് ഇതാകുക, അവരുടെ കൈയും കാലും ഒക്കെ എപ്പോഴും അനക്കുക എന്നൊക്കെ ഉള്ളതാണ് അതിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല രസമാണ് ഒരു ദിവസമെങ്കിലും അവരോടൊപ്പം ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക.
1: യെസ്, തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ പോകുമ്പോൾ ഇന്ന് 8 October വേൾഡ് സൈറ്റ് ഡേ കൂടിയാണ്, ലോക കാഴ്ചാ ദിനമാണ്. അന്ധത, കാഴ്ച വൈകല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ തടയാൻ കഴിയുന്ന അന്ധതയും കാഴ്ചക്കുറവും ഒഴിവാക്കാനും എല്ലാവർക്കും ഗുണനിലവാരമുള്ള നേത്ര പരിചരണം ഉറപ്പാക്കാനും സർക്കാരുകളെയും ജനങ്ങളെയും പ്രചോദിപ്പിക്കുക എന്നത് കൂടിയാണ് ഇതിൻ്റെ പ്രധാന തീമായിട്ടൊക്കെ വരാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അന്ധത എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു നിറമുള്ള ലോകത്ത് നമ്മൾ കാഴ്ചയില്ലാത്തവരെ പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻ കേസിൽ നമ്മൾ വളർന്നു വരാൻ ജനറ്റിക്കായിട്ടോ അല്ലാതെയോ പിന്നെ കാലക്രമേണ നമുക്ക് ഈ അന്ധതയും രോഗങ്ങളും വരാൻ, അല്ലെങ്കിൽ കണ്ണിൽ പ്രശ്നങ്ങൾ വരുന്നവരുണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞ രോഗങ്ങളൊക്കെ നമുക്ക് പിടിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാകാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭംഗി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാ രീതിയിലും ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടി സെൻസിറ്റീവാണ് കണ്ണുകളെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ പരിചരിക്കുക. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു നമ്മൾ നേരത്തെ തന്നെ പറയേണ്ട ഏ യുഗമാണ്, ഡിജിറ്റൽ ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയും താല്പര്യങ്ങളും കൂടുന്നത് കാരണം അതനുസരിച്ച് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രവർത്തനം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അതുകൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഓർമ്മിപ്പിക്കുന്നു. സമയം 11 കഴിഞ്ഞ് 12 ആയിരിക്കുന്നു. പെങ്ങളെയൊക്കെ കരയിപ്പിച്ച് കഴിഞ്ഞോ? അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പെങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് പറയേണ്ടത്, എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാ സഖി. LIC ഭീമാ സഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
4: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകൾ

0: സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
0: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
0: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
0: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
0: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
0: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആദരവാണ്. അപ്പൊ ആദര നല്ലൊരു കിടിലും ചോദ്യമൊക്കെ ചോദിച്ചു, അതിന്റെ ആൻസർ ഒക്കെ വായിച്ച് ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട്.
2: അപ്പോ നമ്മുടെ രേഖ ചേച്ചി പറയുന്നു, അമ്മയ്ക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോ ബ്രദേഴ്സ് കരയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല ആൻസർ, പക്ഷെ അങ്ങനെയൊക്കെ ബ്രദേഴ്സ് കരയും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പെങ്ങളെ എങ്ങനെ കരയിപ്പിക്കാൻ വേണ്ടി എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
0: ചെറുതായിട്ട്
2: അതെ, ഇന്നത്തെ രാജാക്കന്മാർ വരെ ഇന്ന് ഈ ഒരു ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
0: അപ്പോ എനിക്കൊന്ന് കുറച്ച് ഹൃദയം കൊണ്ട് അവർ ആ ചോദ്യം എടുത്തു, അതായത് പോയി
2: അതല്ല, അവർക്ക് ആ ഒരു സന്തോഷമുണ്ട്. ഇപ്പോ ആ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി പറഞ്ഞപ്പോ ആ ഒരു രീതിയിൽ അവരിങ്ങനെ നിൽക്കാണ്, പക്ഷെ ഇതിലെ കുസൃതിയിലേക്ക് അവർ കടക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ.
0: ആൻസറുകൾ ഇങ്ങനെ വരുന്നത്, അപ്പൊ എത്രയും പെട്ടെന്ന് ആ ആൻസറിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ഇങ്ങനെ ആശംസിക്കുകയാണ്. അതോടൊപ്പം ആ ആൻസർ ഒക്കെ പെട്ടെന്ന് അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പൊ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ, ഇന്ന് കാഴ്ച ദിവസമാണെന്ന് കൂടി നമ്മൾ പറഞ്ഞു, കാഴ്ച ദിനമാണ്. അപ്പൊ കണ്ണിന് കുറച്ച് കരുതലിന്റെ കാര്യം പറഞ്ഞാണ് നമ്മൾ
2: അവസാനിപ്പിച്ചത്.
0: യെസ്, അപ്പോ 20 20 20 എന്ന നമ്പറിലാണ് നമ്മൾ കാഴ്ചയിലെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോ ആദ്യം ഓൾറെഡി പറഞ്ഞിരുന്നു, ഇപ്പൊ ഫോണിന്റെ ആണെങ്കിലും മെറ്റയുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണ്. പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ മണിക്കൂറോളം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാണ്. ഇൻസ്റ്റാഗ്രാമാണെങ്കിലും എല്ലാത്തിനും നമ്മൾ മണിക്കൂറോളം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്
2: ഈ റീലൊക്കെ നമ്മൾ ചതിക്കാറുണ്ട് കണ്ണൊക്കെ അല്ലെ, ഇങ്ങനെ 1 2 3 4.
0: അപ്പൊ ഇനി അങ്ങനെ ചതിക്കാതിരിക്കാനാണ് ഈ 3 നമ്പർ ഞാൻ പറഞ്ഞത്. 20 20 20, അതായത് 20 സെക്കൻഡ് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ 20 സെക്കൻഡ് നമ്മളെ കണ്ണിന് വിശ്രമം നൽകണം. ഇങ്ങനെ
2: കണ്ണ് ചിമ്മണം,
0: ചിമ്മി ആ വിശ്രമം കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അതോടൊപ്പം 20 സെക്കൻഡ് കണ്ണടച്ച് തുറക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ 20 20 20 എന്ന് പറയുന്ന നമ്പറിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ കണ്ണിന് കുറച്ച് നാളും കൂടെ ഒരു എന്താ പറയുന്ന ഒരു
2: ജീവിതം ഉണ്ടാകും അല്ലേ.
0: യെസ്, അതോടൊപ്പം സ്വയം ചികിത്സ, കണ്ണ് ചൊറിച്ചിൽ, വേദന, ചുവപ്പ് തുടങ്ങിയവ ഉണ്ടായാൽ സ്വയം മരുന്ന് ഉപയോഗിക്കരുത്. ഇപ്പൊ ചിരിക്കാനുള്ള കാരണവും കൂടിയ ഉണ്ട്. യെസ്, ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ കണ്ണിൽ ഒരു തരം ഡ്രോപ്സും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കണ്ണ് വരൾച്ച ഉണ്ടാവും, പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണ് വരൾച്ചയ്ക്ക് സാധ്യത വർദ്ധിക്കും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഐ ഡ്രോപ്സ് ഒക്കെ യൂസ് ചെയ്ത് ആ വരൾച്ചയിൽ നിന്നൊക്കെ മോചനം നേടാവുള്ളൂ. അല്ല, സ്വന്തമായി ചെന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് എനിക്ക് കണ്ണ് വരൾച്ച,
2: പിന്നെ മെയിൻ ആയിട്ട് ഈ എന്താ പറയുക, കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്ത് അങ്ങനെയുള്ള ജോലികളുള്ളവർക്ക്, അതെ, ഒരാൾക്ക് ഇപ്പൊ ഒരു കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അയാളുടെ ടേബിളിന്റെ പുറത്തൊരു ഐഡ്രോപ്പ്
0: കാണും.
2: ഇത് മറ്റൊരാൾ കാണുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എല്ലാവരും അത് തന്നെ യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അങ്ങനൊന്നും ഒരിക്കലും ചെയ്യരുത് അല്ലെ. ഓരോരുത്തരുടെയും കണ്ണ് ഓരോ രീതിയിലാണ്. അപ്പൊ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മരുന്ന് ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ.
0: കുത്തി പറയുന്നത് പോലെ
2: ഞാൻ എന്നോട് തന്നെ പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്.
0: അതോടൊപ്പം ദീർഘനേരം സൂര്യപ്രകാശത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് UV പ്രൊട്ടക്ഷൻ ഉള്ള കണ്ണട ഉപയോഗിക്കണം. അതോടൊപ്പം പോഷകാഹാരം, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നത് പപ്പായ, മാങ്ങ, ചീര ഉൾപ്പെടെയുള്ള ഇലക്കറികൾ, മുരിങ്ങയില, ചെറിയ മത്സ്യങ്ങൾ ഒക്കെ തുടങ്ങിയവയൊക്കെ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതോടൊപ്പം ഉറക്കക്കുറവ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കരമായ ഉറക്കക്കുറവ് എല്ലാവർക്കും ഉണ്ടല്ലേ. മാക്സിമം എല്ലാവരും ഒരു 4-5 മണിക്കൂറൊക്കെയാണ് മാക്സിമം ഉറങ്ങുന്നത്. ചിലവരാണെങ്കിൽ രാത്രി ഫുൾ ഫോണിലൊക്കെ കളിച്ചിട്ട് രാവിലെ മുതൽ
2: കിടന്നുറങ്ങും. പറയുന്നത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. രാത്രി സമയത്ത് ഈ ഫോൺ കണ്ട് രാവിലെ സമയം, അതായത് ഈ രാത്രി സമയം എന്നുള്ളത് ബ്രെയിനിലേക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്, ഇത് രാവിലെയാണെന്നാണ്.

0: വിചാരിച്ചിരിക്കുന്നത്. അതപ്പോ അതിങ്ങനെ സൈക്കിൾ തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ചിലവരങ്ങനെയാണ്. അപ്പൊ മതിയായ ഉറക്കം ലഭിക്കാതിരുന്നാൽ കണ്ണിന്റെ ക്ഷീണത്തിന് കാരണമാകും. അതുകൊണ്ട് കൃത്യമായ ഉറക്കം ശീലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കുട്ടികളുടെ കാഴ്ചക്കുറവ്, തലവേദന, പുസ്തകം വളരെ അടുത്ത് പിടിച്ച് വായിക്കുന്നുണ്ടെങ്കിൽ, ക്ലാസ്സിലെ ബോർഡ് കാണാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കുട്ടികളെ ഡോക്ടറിനെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പ്രമേഹം ഉള്ളവരും കണ്ണിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രമേഹമുള്ളവർക്ക് ഡയബറ്റിക് റൈറ്റിനോപ്പതി എന്ന് പറഞ്ഞ സാധ്യതയുണ്ട്. അതായത് കാഴ്ച കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് അവസാനം കാഴ്ചയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ണിന് വേണ്ടിയുണ്ട്. അപ്പോൾ എല്ലാവരും കൺമശിയൊക്കെ എഴുതി എൻ്റെ കണ്ണ് വളരെ മനോഹരമായിരിക്കണം എന്നൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വാലൊക്കെ ഇട്ട് ആ കണ്ണിന് കുറച്ചുകൂടെ നീളമൊക്കെ വരണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും. അതിപ്പോൾ ഞാനടക്കം എല്ലാവർക്കും
0: സ്ത്രീകളുടെ കാര്യത്തിലാണ് പറയുന്നത്. അല്ലാത്ത കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു സൈറ്റ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ കാണുന്ന കാഴ്ചകൾ മനോഹരമായിട്ട് ഒരു ബ്ലർ അടിക്കാതെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ പലർക്കും ഇതുപോലുള്ള കണ്ണിന് കാഴ്ചയുടെ ഈ പരിമിതികളും അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴുള്ള ഉണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: പണ്ടൊക്കെ ആണെങ്കിൽ കണ്ണാടി വെക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റൈലിംഗ് ആയിരുന്നു. അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ കണ്ണാടി വെക്കുമ്പോൾ നമുക്കും ആഗ്രഹം കണ്ണാടി വെക്കുക
0: അല്ല, കണ്ണാടി വെക്കുന്നത് ഒരു ബുജ്ജി ലുക്ക് ഒക്കെ ആയിട്ട് നമ്മൾ പറയാറുണ്ട്.
1: കാഴ്ച ഉണ്ടെങ്കിലും ഇല്ലാന്ന് കള്ളം പറഞ്ഞു വരെ നമ്മൾ കണ്ണാടി വെച്ചിട്ടുണ്ട്.
0: പക്ഷെ ഇന്ന് കണ്ണാടി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ അങ്ങനെ എല്ലാവരും ആ ഒരു കണ്ണിനെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: കണ്ണൊക്കെ നല്ല സുന്ദരം കണ്ണുകളൊക്കെ
0: ആയിരിക്കട്ടെ. യെസ്, അപ്പൊ നമ്മളങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ഫുട്ബോൾ മത്സരത്തിലും ഒരു വേദനാജനകമായിട്ടുള്ള ദ ലാസ്റ്റ് ഡാൻസ്, ലെജൻഡ്സിന്റെ ലാസ്റ്റ് ഡാൻസ് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ആരാധനയോടെ ഫുട്ബോൾ മത്സരം എന്ന് പറയുമ്പോൾ ആരാധനയോടെ കണ്ടിരുന്ന പലരും ഇനി കളിക്കളത്തിൽ ഇല്ല എന്നുള്ളത് നമുക്ക് അന്ന് ആ അന്നേ നമ്മളിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അയ്യോ അങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ അതിന് അവർ അവസാനം എത്തിയിരിക്കുകയാണ്. ഫുട്ബോളിന്റെ മിഷിഹ എന്ന രീതിയിൽ നമ്മൾ പല രീതിയിൽ അർജന്റീനയിൽ ഗോൾ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരു കൈകളും ഇങ്ങനെ ഉയർത്തി അദ്ദേഹം ഇങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് തരുന്ന ഒരു സംഭവമുണ്ട്. അതിനിയില്ല കളിക്കളത്തിൽ അല്ലെങ്കിൽ ഫുട്ബോൾ മൈതാനത്തിൽ ഇനി ആ ഒരു രീതി ഇല്ല എന്ന് തന്നെ പറയാൻ സാധിച്ചിരിക്കുന്നു. അതൊരു വേദനാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ഫുട്ബോൾ കാണാനായിട്ട് ഓരോ തലമുറയെ മോഹിപ്പിച്ച അല്ലെങ്കിൽ ആ അത്രയും പ്രതീക്ഷയോടുകൂടി നമ്മൾ കണ്ടിരുന്ന ആ ഒരു സ്പോർട്സിൻ്റെ അല്ലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. അപ്പം അതിന് ഇനി വിരാമം സംഭവിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹം എന്താ പറയുക, അങ്ങനെ ഒരു ജേഴ്സി അണിഞ്ഞ് നീല അല്ലെങ്കിൽ വെള്ള ഷെയ്ഡുള്ള
1: നമ്പർ
0: അതെ ഇനി ഇല്ല എന്നുള്ളതാണ് അറിയാൻ ഔദ്യോഗികമായിട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലാസ്റ്റ്
1: ഫുട്ബോളിനെ കുറിച്ച് അറിയാത്തവർക്ക് പോലും ആ ഒരു പേര് എന്തായാലും അറിയായിരിക്കും. അപ്പൊ കുറച്ചധികം നമ്മൾ വീഡിയോസിലൊക്കെ കാണും, നിനക്ക് ഫുട്ബോളിനെ കുറിച്ച് എനിക്കറിയാം. അപ്പൊ ഒരാളുടെ പേരുണ്ട്
0: മെസ്സി.
1: എന്തായാലും ആ പേര് ആദ്യം പറയുന്ന പേര് എപ്പോഴും മെസ്സി തന്നെയാണ്.
0: യെസ്, അപ്പൊ അദ്ദേഹത്തിന്റെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരവും അദ്ദേഹം കളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അദ്ദേഹം ഇനി ചരിത്രത്തിലാണ് ഇടം പിടിക്കുന്നത്. ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളിലൂടെ ഫുട്ബോൾ എന്താണ് എന്ന് ചോദിച്ചാൽ തന്നെ പലർക്കും അർജന്റീന അല്ലെങ്കിൽ മെസ്സി എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്കും അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നിൽക്കുന്നതും ഏതൊരു പ്രശ്നമുള്ള ഒരു ഘട്ടത്തിലും അദ്ദേഹം ഉണ്ട് രക്ഷിക്കാൻ അല്ലെങ്കിൽ അർജന്റീന ജയിക്കാനായിട്ട് ആ ഒരു എത്തിപ്പെടുന്നത് അദ്ദേഹം വഴിയാണ് എന്നുള്ളൊരു ചിന്ത കൂടി നമുക്കുണ്ടായിരുന്നു. ഇനി ചരിത്രത്തിലാണ് ലയണൽ മെസ്സിയുടെ ആ ഒരു ഫുട്ബോൾ ഇതിഹാസം എന്ന് പറയാൻ സാധിക്കുന്നത് എന്ന് കൂടി നമ്മൾ പറയുന്നു. വേദനാജനകമാണ്, പക്ഷേ എങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവും അല്ലേ. യെസ്, തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികൾക്ക് അതൊരു വേദനയുള്ളൊരു വാർത്ത തന്നെയാണ്. 39-കാരനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർ ഒരു ടൈമിൽ വിരമിക്കൽ ഇനിയുള്ള ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് കൂടിയാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു നെഞ്ചിലുണ്ട്, ഹൃദയത്തോട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷണലിസം ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ് അല്ലേ, നിറ സാന്നിധ്യമായിട്ട് തന്നെ.
1: എല്ലാവരും എനിക്കൊന്ന് കൂടുതലും നമ്മുടെ ശ്രോതാക്കളിലും ആ ഫുട്ബോൾ ടൈമിലൊക്കെ ഇങ്ങനെ മെസ്സിയെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. നമ്മുടെ പ്രീത ടീച്ചറൊക്കെ ഭയങ്കര മെസ്സി ഫാനാണ്. ടീച്ചറൊക്കെ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ 11:28 ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആൻസർ കേൾക്കാൻ വേണ്ടി ഞാനടക്കം എല്ലാവരും ഇങ്ങനെ
0: കാത്തിരിക്കുകയാണ്. അതെ, നമ്മുടെ കവിത ചേച്ചിയൊക്കെ പറഞ്ഞു ആദര എന്താണ് ഇതിന് ആൻസർ എന്നുള്ളതിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കാൻ കുട്ടിക്കാലം ഓർത്തു സന്തോഷം എന്ന രീതിയിൽ രേഖ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രേഖ ചേച്ചി ആ പഴയ കാലഘട്ടത്തിലൂടെ എന്തായിരിക്കും പെങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ബ്രദേഴ്സ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള രീതിയിലേക്ക് എത്തി അവരെല്ലാം ഒരു ആ ഒരു കുട്ടിത്തത്തിലേക്കും കുട്ടിക്കാലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് രേഖ ചേച്ചി. താങ്ക് യു സോ മച്ച് ചേച്ചി. ജോബിച്ചേട്ടൻ പറയാണ് വഴക്ക് പറയണം, പെങ്ങളെ കരയിപ്പിക്കാൻ വഴക്ക് പറയണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ എൻ്റെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ഞാൻ ആൻസറിലേക്ക് പോകാം. പെങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടി എന്ത് പറയണം എന്നുള്ളതാണ്. ക്രൈസിസ്,

0: ക്രൈസിസ്. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ആരും
1: എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം.
0: അതെ, ക്രൈസിസ്, അതായത് ക്രൈസിസ് എന്ന് പറയുമ്പോൾ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ സിസ്റ്ററിനോട് കരയാൻ പറയുന്നു എന്ന രീതിയിൽ. പക്ഷെ ആ ഒരു വാക്യം ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്ന മിടുക്കി എന്ന് പറയുന്നത് പ്രീത സുഗതനാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രീത ടീച്ചറാണ് ഇതിന് ആൻസർ കറക്റ്റായി അയച്ചിരിക്കുന്നത്. മറ്റാരും കറക്റ്റ് ആൻസർ അയച്ചിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അതിൻ്റെ ഉത്തരവും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സനോജൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ ഉള്ളിയൊക്കെ അരിയണം അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അല്ല, തെറ്റിപ്പോയി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും മെസ്സേജ് അയച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ മാക്സിമം ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ, പാട്ടുകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളോട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ ആതിരയും എന്നോടൊപ്പം പാർവതിയാണ്
1: അല്ലേ, മറന്നു.
0: അതെ, പാർവതിയാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ.
1: യെസ്, അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. 11:30 അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ആർജെസ് ഒക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വരുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റൽ

0: നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: പ്രിയപ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ലു പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895391927.
5: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാഗരം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4.

ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് ലോകമെമ്പാടും പട്ടം പറത്തൽ ദിനമായി ആചരിക്കുന്നു. എൻ്റെ പേര് രഘുനാഥൻ എന്നാണ്. ഞാൻ കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് പട്ടം പറത്തുന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യയിൽ ഓരോ 5 മിനിറ്റിലും ഒരാൾ പട്ടം പറത്തുന്നു. സമാധാനത്തിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ ലോഗോ, പട്ടം പറത്തുന്നിടത്ത് സമാധാനം നിലനിൽക്കുന്നു എന്ന് ഐതിഹ്യം. സമാധാനത്തിൻ്റെ മൃഗം കുതിരയാകുന്നു, പക്ഷിപ്രാവ്, പ്രാണി പച്ചവിട്ടിൽ അല്ലെങ്കിൽ ശലഭം, മത്സ്യം ഡോൾഫിൻ എന്നീ രൂപങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ പട്ടത്തിൽ ഇതിൻ്റെ രൂപങ്ങൾ നൽകി പറത്തുന്നു. ചൈന, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പട്ടം പറത്തിയിരുന്നു. കേരളത്തിൽ കടൽ തീരങ്ങൾ, വയലുകൾ, തുറസായ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പറത്തിയിരുന്നു. കേരളത്തിൽ പാലക്കാട്, ഒറ്റപ്പാലം, കാഞ്ചിക്കോട്, നെല്ലിയാമ്പതി, കൊല്ലം, എറണാകുളം, അഴിക്കൽ, ആലപ്പുഴ ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ പറത്തിയിരുന്നു. വിമാനവാഹിനി കപ്പലിലെ വിമാനങ്ങൾക്ക് കപ്പലിലെ ഇറങ്ങുവാൻ പുറത്തുള്ള ബ്രേക്കായി പട്ടമെന്ന പാരച്യൂട്ട് ഉപയോഗിച്ചിരുന്നു. തുമ്പിക്കൈ കൊണ്ട് കല്ലെടുക്കുന്നത് പോലെയാണ് പറത്തുന്ന പട്ടത്തിൻ്റെ വാൽഭാഗം. മഞ്ഞ് പ്രദേശം, മഴയുള്ള, കാറ്റില്ലാത്ത കാടുള്ള പ്രദേശം, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ പറത്തുവാൻ കഴിയില്ല. പട്ടത്തിന് കറണ്ടില്ല, കാന്തമില്ല, ശബ്ദമില്ല. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് പട്ടം പറത്തുവാൻ കഴിയില്ല. നാണക്കേട് കൊണ്ട് പറത്തുവാൻ കഴിയാത്തവരുമുണ്ട്. അത് കൊച്ചുകുട്ടികളുടെ വിനോദമല്ലേ? നെല്ലിയാമ്പതി, പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ പട്ടം പറത്താൻ സംഘടനകളും ക്ലബ്ബുകളും ഉണ്ട്. ക്ഷേത്രങ്ങളിലും പള്ളികളിലും പെരുന്നാളിനും കൊടി ഉയരുന്ന സമയത്തും പട്ടം പറത്തുന്നവരുണ്ട്. ഐതിഹ്യത്തിൻ്റെ പ്രതീകം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പട്ടം പറത്തി ഉദ്ഘാടനം ചെയ്യുന്നവരുമുണ്ട്. ആര്യഭട്ട എന്ന ശാസ്ത്രജ്ഞൻ താമസിച്ചിരുന്ന വീടാണ് ആശ്രമം. പിൽക്കാലത്ത് ആ മൈതാനത്തിൻ്റെ പേര് ആശ്രമം എന്നായി. കൊല്ലത്താണ് ഈ സ്ഥലം. അദ്ദേഹം പട്ടം പറത്തിയിരുന്നതായി ചരിത്രത്തിൽ പറയുന്നു. 1752 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഇംഗ്ലണ്ടുകാരൻ, പട്ടം പറക്കുന്ന നൂലിൽ ലോഹക്കുഴല് താക്കോൽ രൂപത്തിലിട്ട് ഇടിമിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് മനസ്സിലാക്കി. ജനങ്ങൾ പട്ടം പറത്തി സന്ദേശങ്ങൾ അറിയിച്ചിരുന്നു. ബുദ്ധിയും മനസ്സും അവയവമല്ല, എന്നാൽ പട്ടം പറത്തിയാൽ ശരീരത്തിനൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നു. ഇന്ത്യയിലും കേരളത്തിലും വളരെയധികം കൈറ്റ് ക്ലബ്ബുകളുണ്ട്. സ്കൂൾ ശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും പട്ടമുണ്ടാക്കി പറത്തുന്ന മത്സരങ്ങൾ ഉണ്ടാകണം. പറത്തണമെങ്കിൽ കാറ്റിൻ്റെ ദിശ, വേഗം, വ്യാപനം, മർദ്ദം, കാലാവസ്ഥ തുടങ്ങിയവ അറിഞ്ഞിരിക്കണം. ISRO ലോഗോ ഒരു പെൻസിലിൽ മുനയിൽ പട്ടവും ആകാശവുമാണ്. തത്വം ഓക്സിജന്റെ മുകളിൽ എയർ ബ്രീത്തിങ് എന്നതാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജ് തൻ്റെ കുട്ടിക്കാലത്തിൽ പട്ടം പറത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം തൻ്റെ കുട്ടിക്കാലത്ത് മകരമാസം പട്ടം പറത്തിയിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടുജാതിക്കാർ തുറസായ സ്ഥലങ്ങളിൽ ഇലയും നാരും ഉപയോഗിച്ച് പട്ടം പറത്തിയിരുന്നതായിട്ട് ചരിത്രം പറയുന്നു. പാരച്യൂട്ട്, ഗ്ലൈഡർ, ഡ്രോൺ എന്നിവ പട്ടത്തിൻ്റെ രൂപഭേദമാണ്. പട്ടത്തിന് ജ്ഞാനമെന്നും ഉയർച്ചയെന്നും അർത്ഥമുണ്ട്. തിരുവനന്തപുരത്ത് പട്ടം എന്നൊരു സ്ഥലമുണ്ട്. കൊല്ലത്ത് പട്ടം തുരുത്ത് എന്നൊരു സ്ഥലവുമുണ്ട്. ആനയ്ക്ക് നെറ്റിപ്പട്ടം ചാർത്തുക എന്നൊരു ചടങ്ങുമുണ്ട്. ഇന്ത്യയിൽ ധാരാളമായി പട്ടം പറത്തുന്ന സ്ഥലങ്ങളുണ്ട്. സൂറത്ത്, ഗ്വാളിയർ, നാഗ്പൂർ. ഇന്ത്യയിൽ പട്ടം പറത്തി അപകടത്തിൽ മരിക്കുന്നവർ 64 മിനിറ്റിൽ ഒരാൾ എന്നതാണ്. ദീപാവലി, ഹോളി, മകരസംക്രാന്തി, തിരുവോണം എന്നീ ആഘോഷങ്ങളിലാണ് കൂടുതൽ പേർ മരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയും വൈദ്യുതി കമ്പിയിൽ നൂൽ തട്ടി കറണ്ടടിച്ച് തുടങ്ങിയ പട്ടം പറത്തലുകൾ വടംവലിക്ക് പിന്നോട്ട് പോയാൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് പോലെയാണ്. പായ്വെള്ളം, പായ്ക്കപ്പൽ, പാരച്യൂട്ട് എന്നിവ പട്ടത്തിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പട്ടം പറത്തി പരസ്പരം പട്ടങ്ങൾ കുരുക്കി വാക്കുതർക്കമുണ്ടായി മരണം വരെ സംഭവിക്കുന്ന വാർത്തയും നമ്മൾ കേട്ടിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. പട്ടം പല ഇനമുണ്ട്. സാധാരണ പട്ടം, വിദേശപ്പട്ടം, പഴമുറപ്പട്ടം, കയറുപയോഗിച്ചുള്ള പട്ടം, തുണിപ്പട്ടം, പട്ടുപട്ടം, മൈക്രോൺ പട്ടം. പട്ടം പറത്തണമെങ്കിൽ ശരീരത്തിൻ്റെ സന്തുലനവും കണ്ണിൻ്റെ കാഴ്ചശക്തിയും പരിസര വീക്ഷണവും പട്ടത്തിൻ്റെയും നൂലിൻ്റെയും ഗുണനിലവാരമോ എന്നിവ അറിഞ്ഞിരിക്കണം. പട്ടം ഒരു കൗതുകവും പുതുമയും അത്ഭുതകരവും സത്യവുമാണ്. തെറ്റായ രീതിയിൽ പട്ടം നിർമ്മിച്ചാൽ പറക്കില്ല. സൂക്ഷ്മം കെട്ടുന്നതും ശരിയായിരിക്കണം. നൂലിൽ കൂടി വട്ടത്തിലുള്ള കളർ പേപ്പറുകൾ

0: അയക്കുന്നതിന് അഞ്ചൽ എന്നാണ് പറയുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ പട്ടത്തിന് വാസ്തു പുരുഷൻ എന്നാണ് പറയുന്നത്. പട്ടത്തിൻ്റെ രാശി തുലാം രാശി. പട്ടം പറത്തിൽ പാടില്ലാത്ത സ്ഥലങ്ങൾ കേരളത്തിൽ വാഗമൺ, ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, വിമാനത്താവളങ്ങൾ, പരിസരം, കൂടുതൽ വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ തുടങ്ങിയവയാണ്. അഫ്ഗാനിസ്ഥാനിലെ ചക്രവർത്തി ഷെർഷാ സൂരി പറത്തിയിരുന്ന പട്ടം ലേലത്തിന് പോയത് ലക്ഷക്കണക്കിന് രൂപയിലായിരുന്നു. നിരന്തരം പട്ടം പറത്തുന്ന ഒരാൾക്ക് കോപം വരില്ല, എന്നാൽ ശക്തിയും ബുദ്ധിയും പോസിറ്റീവ് എനർജിയും ഉണ്ടാകും. പട്ടത്തിൻ്റെ സംസ്കാരം വളരെ പൂർവികമാണ്. പട്ടത്തിൻ്റെ ശത്രു ഉയരങ്ങളിൽ പറക്കുന്ന പരുന്താണ്. ഉയരങ്ങളിൽ പട്ടത്തിനെ ആക്രമിക്കും. കാറ്റ് രണ്ട് തരം. പകൽ കരയിൽ നിന്നും വീശുന്ന കാറ്റ് പകൽക്കാറ്റ്, രാത്രി കടലിൽ നിന്നും വീശുന്ന കാറ്റ് കടൽക്കാറ്റ്. രാത്രി കാലങ്ങളിൽ പട്ടം പറത്തുവാൻ കഴിയില്ല. രാജ്യങ്ങളുടെ ചിഹ്നം പട്ടത്തിൽ ആലേഖനം ചെയ്ത് പറത്തുന്നത് കൂടാതെ വിശിഷ്ട വ്യക്തികളുടെ ഫോട്ടോയും അതിനോടൊപ്പം പറത്തുന്നവരുമുണ്ട്. ഇന്ത്യയിൽ ഉദ്ദേശം 6 കമ്പനികൾ പട്ടം ലോഗോയായി ഉപയോഗിക്കുന്നവരുണ്ട്. കൊല്ലത്തെ സാരഥി എന്ന കമ്പനി ലോഗോ ഉപയോഗിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ പട്ടം പറത്തുന്ന നൂല് കഴുത്തിൽ കുരുങ്ങി ഇരുചക്ര വാഹനങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നു. വാഹനങ്ങളുടെ മുൻപിൽ കമ്പി വളച്ച് കെട്ടി റാ രൂപത്തിൽ അപകടം ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവരുമുണ്ട്. പട്ടം പറത്തി സന്ദേശങ്ങൾ കൈമാറുന്ന പൊതുസ്ഥലത്ത് നൈലോൺ തങ്കൂസ് നൂലുകൾ ഉപയോഗിച്ച് പറത്തുന്നത് ഒഴിവാക്കുക. കഴുത്തിലോ കൈവിരലുകളോ ഉരസി മുറിവുകൾ ഉണ്ടായി ജീവൻ വരെ നഷ്ടമാകുന്ന സാധ്യതയുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ പട്ടത്തിൻ്റെ സംഖ്യ 7 ആണ്. കൗതുകമായി പല രാജ്യങ്ങളുടെയും പട്ടം ശേഖരിക്കുന്നവരുമുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും പട്ട ക്ലബ്ബുകൾ തുടങ്ങുന്നത് നല്ലതാണ്. വേണ്ട നിർദ്ദേശങ്ങൾ കൈറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ലഭിക്കും. പട്ടത്തിന് 9 ഭാഗങ്ങളാണ് ഉള്ളത്. സാധാരണ പട്ടം നിർമ്മിക്കുന്നതിന് ശരാശരി 1 മണിക്കൂറിൽ കൂടുതൽ വേണ്ടിവരും. പട്ടത്തിൻ്റെ നൂലിൽ കൂടി അഞ്ചൽ വിടുക എന്നൊരു സമ്പ്രദായം നിലനിന്നിരുന്നു. ആകയാൽ 9 ആം തീയതി ലോക അഞ്ചൽ ദിനമാണ്. പട്ടം പറത്തി ഇന്ത്യയിൽ മരിക്കുന്നവർ കൂടുതലും 18 വയസ്സിന് താഴെ ഉള്ളവരാണ്. പട്ടത്തിൻ്റെ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ബാർട്ടർ സമ്പ്രദായം തമിഴ്നാട്ടിൽ നിലനിന്നിരുന്നു. പട്ടത്തിൻ്റെ മുദ്രാവാക്യം 1 ആകാശം 1 ലോകം, സമാധാനം, ഐക്യം, സാഹോദര്യം തുടങ്ങിയാണ് പട്ടം ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7 ആം തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8 ആം തീയതി അരകവ്യൂഹം, 9 ഹംസി ആൻഡ് ബാൻഡ്, 10 ശംഖ ട്രൈബ്, 11 ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
3: Feel the music with Radio Santhanam 90.4 FM.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10-ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജില്ലകളിലും 5G ശൃംഖല ഇപ്പോൾ ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഇത്തവണത്തെ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. 4 ദിവസം നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തിരുവല്ല കവിയൂർ സ്വദേശി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും CWSN വിദ്യാർത്ഥികളുടെ പരീക്ഷാ മുറികൾ താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ സൌകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ മുകൾ നിലയിൽ പരീക്ഷാ മുറി അനുവദിക്കാവൂവെന്നും നിർദ്ദേശം നൽകി. ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ്, പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്ന ദൌത്യത്തിന്റെ പ്രത്യേക ചുമതല IG അജിത ബിഗത്തിന്. സഹനം മതി, ഇനി ശബ്ദമുയർത്തേണ്ട സമയമാണ് എന്ന സന്ദേശമാണ് സ്പീക്കപ്പിലൂടെ നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: 1973 രാജ്യത്താദ്യമായി വനിതാ പോലീസ് സംവിധാനം ആരംഭിച്ച കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ചുവടുവയ്പാണ് സ്പീക്കപ്പ്. സാമ്പത്തികമോ കുടുംബപരമോ ആയ ഭയം മൂലം ഒരു സ്ത്രീക്കും നീതി നിഷേധിക്കപ്പെടാത്ത വിധം ശക്തമായ ഇടപെടലാകും സ്പീക്കപ്പ് ദൌത്യസേനയിലൂടെ കേരള പോലീസ് നടത്തുക. ഗാർഹിക അതിക്രമം തടയുക, അതിജീവിതകൾക്ക് നിയമസഹായവും കൌൺസിലിംഗും ഉറപ്പാക്കുക, സുരക്ഷിതമായ താമസവും ഉപജീവന പിന്തുണയും ലഭ്യമാക്കുക എന്നിവയാണ് സ്പീക്കപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പരാതി എങ്ങനെ നൽകണം, ലഭ്യമായ നിയമസഹായം എന്തൊക്കെയാണ്, തുടർ നടപടികൾ എങ്ങനെ നടക്കും തുടങ്ങിയ കാര്യങ്ങളിൽ പരാതിക്കാർക്ക് സഹായം നൽകും.
1: പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഗോവയിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ നടക്കും. ദശാബ്ദങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ ഹിന്ദി മറാഠി സിനിമകളിലെ മികച്ച പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. മികച്ച നടൻ, സഹനടൻ എന്നീ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 1999 കാർഗിൽ യുദ്ധകാലത്ത് മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയിൽ ഓണററി ഓഫീസറായി സേവനമനുഷ്ഠിച്ച നാനാ പടേക്കർ ലഫ്റ്റനന്റ് കേണലായാണ് വിരമിച്ചത്. നാനാ പടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. കേരളത്തിലെ ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ റോഡ്, ഗതാഗത, അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ പദ്ധതികൾ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർണായക തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായ അനുമതി ഉടൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. 57-ാമത് GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 11 തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിലെ 14.6 കിലോമീറ്റർ നീളമുള്ള പൂനമല്ലി വടപളനി മെട്രോ പാതയുടെ ഉദ്ഘാടനവും പളനി, പരമക്കുടി, നാമക്കൽ, അമ്പാസമുദ്രം, വെല്ലൂർ കന്റോൺമെന്റ് എന്നീ റെയിൽവേ സ്റ്റേഷനുകളുടെ അമൃത് ഭാരതി പദ്ധതി പ്രകാരമുള്ള നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം നിർവഹിക്കും. പ്രശസ്ത സംഗീതജ്ഞനും രാജ്യസഭാ എംപിയുമായ ഇളയരാജയുടെ മ്യൂസിക് റിസർച്ച് സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്.

0: തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മഴക്കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ രണ്ടാം വിള കൃഷി ഇറക്കുന്നതിൽ വ്യക്തത തേടി പാലക്കാട് ജില്ലയിലെ കർഷകർ. ജലസേചനം സാധ്യമാകുമെന്ന ഉറപ്പിനനുസരിച്ച് വിള ഇറക്കാനാവൂ എന്നതാണ് ജില്ലയിലെ കർഷകരുടെ നിലപാട്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ജില്ലയിലെ രണ്ടാം വിള നെൽകൃഷി പൂർണ്ണമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. 35,000 ഹെക്ടർ സ്ഥലത്താണ് രണ്ടാം വിള കൃഷിയിറക്കുക. ഡാമുകളിലെ ജലനിരപ്പ് കുറവാണെന്നതും ഒന്നാം വിളയ്ക്ക് തന്നെ മലമ്പുഴ അടക്കമുള്ള ഡാമുകൾ തുറക്കേണ്ടി വന്നതുമാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. തുലാവർഷം കൂടി ചതിച്ചാൽ ജലസേചനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കൃഷി ജലസേചന വകുപ്പുകളുടെ യോഗം വിളിച്ച് ജില്ലാ ഭരണകൂടം ജലസേചനത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം.
1: സ്വാതന്ത്ര്യസമര സേനാനി സോഷിയോ വാസു അന്തരിച്ചു. 103 വയസ്സായിരുന്നു. കോഴിക്കോട് ചെറുവണ്ണൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. സ്കൂൾ കാലത്ത് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ചെറുവണ്ണൂരിൽ സോഷിയോ എന്ന പേരിൽ തയ്യൽക്കട തുടങ്ങിയ അദ്ദേഹം പിന്നീട് ആ പേരിൽ അറിയപ്പെടുകയായിരുന്നു. കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനം കൊക്കൂൺ 2026 നാളെ കൊച്ചിയിൽ തുടക്കമാകും. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷാ ഹാക്കിംഗ് സമ്മേളനങ്ങളിലൊന്നായ കൊക്കൂൺ 2 ദിവസങ്ങളിലായി ബോൾഗാട്ടി ഗ്രാൻഡ് സഹായത്തിൽ വെച്ചാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ കൊക്കൂൺ കോൺഫറൻസിൽ പങ്കെടുക്കും. പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പുകൾ, വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ, കുട്ടികൾക്കായുള്ള കിഡ് ഗ്ലോ ബോധവൽക്കരണ പദ്ധതി എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കൊക്കൂണിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് 6 വരെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നടത്താനാകും. പൊതുജനങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. എന്നാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്ന് സംഘാടകർ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ.
1: തിരുവനന്തപുരം നഗരസഭാ രജിസ്റ്ററിൽ കൌൺസിലർ ആർ സുഗതന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്ന ആരോപണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് മേയർ വി രാജേഷ്. LDF കൌൺസിലർ SP ദീപക്കിനെതിരെ 5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നവരാത്രി പൂജയോടനുബന്ധിച്ച വിഗ്രഹഘോഷയാത്രകൾക്ക് തുടക്കമായി. ശുചീന്ദ്രം 300 നങ്ക ദേവി വിഗ്രഹ ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും നാളെ തേവാരക്കെട്ടിൽ സരസ്വതി ദേവി, വേളിമല കുമാരസ്വാമി, 300 നങ്ക ദേവി എന്നീ വിഗ്രഹങ്ങളുമായി ഘോഷയാത്ര കേരളത്തിലേക്ക് തിരിക്കും. കുഴിത്തുറ, കളിയിക്കാവിള, പാറശാല, നെയ്യാറ്റിൻകര വഴി സഞ്ചരിക്കുന്ന ഘോഷയാത്ര ഈ മാസം 11 വൈകുന്നേരത്തോടെ നവരാത്രി മണ്ഡപത്തിൽ എത്തിച്ചേരും. നവരാത്രി പൂജകൾക്കും പള്ളിവേട്ട ചടങ്ങുകൾക്കും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങൾ മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി എഴുന്നള്ളിക്കും. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും രാജ്യത്ത് ശ്രദ്ധേയമായ വളർച്ചയുണ്ടായതായി റബ്ബർ ബോർഡ്. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനത്തിൽ ലോകത്ത് 6-ാം സ്ഥാനത്തും ഉപഭോഗത്തിൽ 2-ാം സ്ഥാനത്തുമാണ് ഇന്ത്യയെന്ന് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ നടന്ന പ്രതിമാസ IMPCC യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപന മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: കാതൽ ഏൻ കാതൽ, അത് കണ്ണീരിലെ പോച്ചു, അത് പോച്ചു അട തണ്ണീരിലെ.
3: മച്ചി ഉട്രാ,
2: ഏയ് ഒന്ന് പാടുറാ, നാ പാടിയേ തീരുവ.
3: ശരി, പാടിത്തോളേ.

0: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: അവളുടെ ക്ഷീണം കുറയ്ക്കും. അല്പസമയം കണ്ണുകൾ അടച്ച് വെറുതെ ഇരിക്കുന്നതും നല്ലതാണ്. ബോധപൂർവം ഇടയ്ക്കിടെ ഇമ വെട്ടുന്നത്, അതായത് വളണ്ടറി ബ്ലിങ്കിങ് ശീലിക്കാം. ഇത് കണ്ണുകൾക്കുള്ളിൽ കണ്ണുനീർ പടരുന്നതിന് സഹായിക്കും. നേത്രപടലത്തിന് പുറത്തുള്ള കണ്ണുനീർ പാളിയുടെ ബലം കണ്ണിൽ വരൾച്ച ഉണ്ടാകാതെ കണ്ണിനെ സംരക്ഷിക്കുന്നു. മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടും തലവേദന ഉണ്ടാകാം. തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളായ മെനിഞ്ചൈറ്റിസ്, തലയ്ക്കുള്ളിലെ ട്യൂമറുകൾ, മൈഗ്രെയിൻ, സൈനസൈറ്റിസ്.
1: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.

0: അത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയിലുണ്ടായ വിപ്ലവകരമായ പരിഷ്കരണങ്ങൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞ മൊബൈൽ ഫോണുകളിലൂടെ നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ നിലവിൽ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 25 കോടിയോളം വിദ്യാർത്ഥികളെ ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും നിലവിൽ 5G സേവനം ലഭ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: 2023 में मैंने बताया था कि भारत कैसे 5G रोल आउट से 5G रीच आउट की दिशा में आगे बढ़ रहा है और आज हम सभी देख रहे हैं देश के हर जिले तक 5G कनेक्टिविटी पहुंच चुकी है. आज 5.5 लाख से अधिक बेस स्टेशन भारत में हैं जहां से 5G नेटवर्क ऑपरेट कर रहा है और मोबाइल इंटरनेट स्पीड 2022 की तुलना में 10 गुना बढ़ी है.
0: ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. 4 ദിവസം നീളുന്ന പരിപാടിയിൽ 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജി എസ് ടി തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്യുന്നത്. 5-ന പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ വൻ മുന്നേറ്റം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ജോഷ് ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ TB കേസുകളുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായും ശ്രീ നദ്ദ വ്യക്തമാക്കി.
2: प्रधानमंत्री मोदी जी ने इस बात को बहुत स्पष्ट रूप से इंगित किया, बताया कि TB मुक्त भारत बनाना है और इस अभियान के लिए हमारी जन भागीदारी होनी चाहिए, पीपल्स पार्टिसिपेशन होना चाहिए. कि अभी जो वर्ल्ड हेल्थ ऑर्गेनाइजेशन की जो TB रिपोर्ट आई है उसमें भारत में TB का इंसिडेंस जो है इंडिया में उसमें जो घटाव आया है वो 21% है और ग्लोबल डिक्लाइन जो है वो 12% है.
0: 11 സംസ്ഥാനങ്ങളിലെ 55 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. 1932 ഒക്ടോബർ 8 സ്ഥാപിതമായത് മുതൽ രാജ്യത്തിന്റെ ആകാശ സീമകൾക്ക് കാവലൊരുക്കുന്ന വ്യോമസേനയ്ക്ക് ആദരം അർപ്പിക്കുന്നതിനായാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂരിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. വ്യോമസേനയുടെ വീര്യവും അചഞ്ചലമായ കർത്തവ്യബോധവും രാജ്യത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖരും വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ അറിയിച്ചു. നൂതന ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും ഉപരിയായി വ്യോമയോദ്ധാക്കളിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ കരുത്ത് കുടികൊള്ളുന്നതെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ്. ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ നടന്ന വ്യോമസേനാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സാഹചര്യം നേരിടാൻ വ്യോമസേന സദാ ജാഗരൂകമാണെന്നും ആകാശത്തിന്റെ കാവൽക്കാരെന്ന നിലയിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സേനയ്ക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഗോവയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. ഹിന്ദി മറാഠി ചലച്ചിത്രങ്ങളിൽ

0: രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ശക്തവും ആഴമാർന്നതുമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങൾ അഭ്രപാളികളിൽ എത്തിച്ച അതുല്യ നടനായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകുന്നേരം 4 മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സുസ്ഥിര ഊർജ്ജ രംഗത്ത് പരിവർത്തനങ്ങൾക്ക് മാറ്റമൊരുക്കുന്ന അന്താരാഷ്ട്ര സൌരോർജ സഖ്യത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
1: 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന് തുടക്കമിട്ടത്. ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയിൽ സൌരോർജ്ജത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ചുവടുവയ്പ്. സൌരോർജ്ജം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ് സഖ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. 129 രാജ്യങ്ങൾ നിലവിൽ ഇതിൽ അംഗങ്ങളാണ്. ആഗോളതലത്തിൽ കാർബൺ വികിരണം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിലും അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം നിർണായക പങ്ക് വഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2 സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ സേവനങ്ങൾക്കുള്ള നിയന്ത്രണ ചട്ടക്കൂട് വിവേചനപരമാണെന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണങ്ങൾ തികച്ചും നീതിയുക്തവും വിവേചനരഹിതവുമാണെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 കളി ആരംഭിക്കുക. 5 പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3rd 2020 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 851 പോയിന്റ് താഴ്ന്നും നിഫ്റ്റി 310 പോയിന്റ് ഇടിഞ്ഞും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. യമനിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ ജനജീവിതം പ്രതിസന്ധിയിലാക്കിയതിനെ തുടർന്ന് 1 ഇതുവരെ 184,000 പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ. ദുരിതബാധിതരായ 1.26 ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ രക്ഷാ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള വിഭവങ്ങൾ പര്യാപ്തമല്ലെന്നും UN മാനുഷിക കാര്യ ഏകോപന ഓഫീസ് മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗ മുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഹേ നിഷ എവിടേക്ക് എത്ര തിരക്കിട്ട്?
4: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ.

0: ഓട്ടത്തില നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
0: 6282529527.
1: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ, എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പെണ്ണിന്റെയും ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്.

0: ഇതാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
0: തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
3: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
3: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
3: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
3: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
3: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
3: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
3: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
3: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഈ പ്രാഥമിക വിവരണത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖപുര, ആമുഖം, പ്രിഫേസ് അഥവാ പ്രിയാമ്പിൾ. ഭരണഘടനയുടെ സത്ത അടങ്ങിയിരിക്കുന്ന രേഖയാണ് പ്രിയാമ്പിൾ. ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന ആശയം ഭരണഘടനയുടെ ഭാഗമായി ഉപയോഗിച്ച ആദ്യ ഭരണഘടന അമേരിക്കയുടേതാണ്. പ്രിയാമ്പിൾ എന്ന ആശയത്തിന്റെ ഉദ്ഭവം US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖവും US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നതാണ്. ഭാരതവും പ്രിയാമ്പിൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് എന്ന് പറഞ്ഞല്ലോ. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ, നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യനിർണയ രേഖ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേര്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന രേഖയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ നിലവിൽ വന്നിരിക്കുന്നത്. January 22, 1947 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസാക്കിയത്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 1, ഭരണഘടനയുടെ പരമാധികാരത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്ന് പ്രിയാമ്പിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, എല്ലാ അധികാരത്തിന്റെയും സ്രോതസ് ജനങ്ങൾ തന്നെയാണ്. നമ്മുടെ ഭരണഘടനയുടെ ശില്പികൾ നമ്മൾ തന്നെയാണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുമ്പോഴും ഇന്ത്യൻ ഭരണഘടനയുടെ സൃഷ്ടാക്കൾ നമ്മൾ ഇന്ത്യയിലെ പൗരന്മാർ ആണെന്ന് തന്നെയാണ് ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത്. 2, ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ

0: ഘടന പ്രകൃതം എന്തായിരിക്കണം എന്നാണ് പ്രിയാമ്പിളിൽ മുഖവുരയിൽ രണ്ടാമതായി പറയുന്നത്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നതായിരിക്കണം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഘടന എന്ന് ആമുഖം വിഭാവനം ചെയ്യുന്നു. മൂന്നാമതായി നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇക്വാളിറ്റി, നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം, ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഉദ്ദേശ്യമാണ്. ആമുഖം ഒരു പ്രമാണം, ചട്ടം, ബില്ല് അല്ലെങ്കിൽ നിയമം എന്നിവയ്ക്ക് വേദി ഒരുക്കുമെന്ന് പറയപ്പെടുന്നു. ഭരണഘടനയുടെ മൂല്യങ്ങൾ, ലക്ഷ്യങ്ങൾ, തത്വങ്ങൾ എന്നിവ അടിവരയിടുന്ന ഒരു ആമുഖം അല്ലെങ്കിൽ ആവിഷ്കാര പ്രസ്താവനയാണ് ഇത്. നിയമത്തിന്റെ ഉദ്ദേശ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന ഉപാധിയായി ആമുഖം വ്യാഖ്യാനിക്കപ്പെടുന്നു. അത് ചട്ടം മനസ്സിലാക്കുന്നതിനുള്ള ഒരു താക്കോലാണ്. ഒരു ആമുഖത്തിന് പ്രധാനമായും ഒരു വ്യാഖ്യാന മൂല്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് പിന്നിലെ ഉദ്ദേശ്യം അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ പ്രചോദനവും സത്തയും ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും തത്വങ്ങളും ഉയർത്തിക്കാട്ടുന്ന ഭാഗമാണിത്. ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ സർ അല്ലാടി കൃഷ്ണസ്വാമി അഭിപ്രായപ്പെട്ടത്, ഇത്രയും നാളായി നമ്മൾ ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ പ്രകടിപ്പിക്കുന്ന ഒന്നാണ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളാണ് അധികാരത്തിന്റെ ഉറവിടമെന്നും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ജനതയുടെ ഇച്ഛാശക്തിയുടെ ഫലമാണെന്നും ആമുഖത്തിന്റെ പ്രാരംഭ വാക്കുകൾ കാണിക്കുന്നു. അതിനർത്ഥം തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം പൗരന്മാർക്കാണെന്നും അവരുടെ പ്രതിനിധികളെ വിമർശിക്കാനുള്ള അവകാശവും പൗരന്മാർക്ക് ഉണ്ട് എന്നുള്ളതുമാണ്. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് മദൻ ഗോപാൽ കബ്ര എന്ന 1954 കേസിൽ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉറവിടം ഇന്ത്യയിലെ ജനങ്ങളാണെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നതിലെ എല്ലാ പദങ്ങളും ഉൾപ്പെടുത്തിയിരുന്നില്ല. 1977 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണെന്ന് ഭരണഘടനയുടെ ആമുഖം പറയുന്നു. പരമാധികാരി എന്ന പദത്തിന്റെ അർത്ഥം ഭരണകൂടത്തിന്റെ സ്വതന്ത്ര അധികാരം എന്നാണ്. എല്ലാ വിഷയങ്ങളിലും ഭരണകൂടത്തിന് നിയന്ത്രണമുണ്ടെന്നും മറ്റേതെങ്കിലും അധികാരത്തിനോ ബാഹ്യശക്തിക്കോ അതിന്മേൽ നിയന്ത്രണമില്ലെന്നും ഇതിനർത്ഥം. അതിനാൽ നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണ സഭയ്ക്ക് ഭരണഘടന അനുശാസിക്കുന്ന നിയന്ത്രണങ്ങളോടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. സോഷ്യലിസ്റ്റ് എന്ന പദം ജനാധിപത്യ സോഷ്യലിസത്തെയാണ് സൂചിപ്പിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി പ്രദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഭരണകൂടത്തിന് ഔദ്യോഗികമായ മതമില്ലാത്തതിനാൽ ഇന്ത്യയെ മതേതര രാഷ്ട്രമായി ഭരണഘടന പ്രസ്താവിക്കുന്നു. പൗരന്മാർക്ക് ജീവിതത്തെക്കുറിച്ച് അവരവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാം. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതു മതവും ആചരിക്കുന്നതിന് ഭരണകൂടം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. തുല്യ ബഹുമാനത്തോടെയാണ് അവർക്കിടയിൽ വിവേചനം കാണാൻ കഴിയില്ല. ജനങ്ങൾക്ക് അവരുടെ മതമോ വിശ്വാസമോ ആരാധനാ വിഗ്രഹമോ തിരഞ്ഞെടുക്കുന്നതിൽ ഇടപെടാൻ ഭരണകൂടത്തിന് അവകാശമില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് ആമുഖത്തിൽ പറയുന്നു. കാരണം ജനങ്ങൾ അവരുടെ സർക്കാരിനെ എല്ലാ തലങ്ങളിലും തിരഞ്ഞെടുക്കുന്നു. അതായത് യൂണിയൻ, സംസ്ഥാനം, പ്രാദേശിക തലം എന്നീ മേഖലകളിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ ജനാധിപത്യ അവകാശ പ്രകാരമാണ്. ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അതിനാൽ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ ഓരോ വ്യക്തിക്കും ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ട്. രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്നതിനാൽ ഇന്ത്യക്ക് ഒരു റിപ്പബ്ലിക് ഗവൺമെന്റാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ സുരക്ഷിതമാക്കാൻ ആമുഖം സമൂഹം പ്രഖ്യാപിക്കുന്നു. നീതി എന്ന പദം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയെ ഉൾക്കൊള്ളുന്നു. സാമൂഹ്യ നീതി അർത്ഥമാക്കുന്നത് ജാതി, മതം, ലിംഗഭേദം തുടങ്ങിയ യാതൊരു വിവേചനവുമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഭരണഘടന ആഗ്രഹിക്കുന്നു എന്നതാണ്. സമൂഹത്തിലെ എല്ലാ സമത്വത്തെ ഹനിക്കുന്ന എല്ലാ ചൂഷണങ്ങളും സമൂഹത്തിലെ എല്ലാ അസമത്വത്തെ ഹനിക്കുന്ന എല്ലാ ചൂഷണങ്ങളും ഇല്ലാതാക്കാനാണ് ഭരണഘടന ശ്രമിക്കുന്നത്. സാമ്പത്തിക നീതി അർത്ഥമാക്കുന്നത് ആളുകൾക്ക് അവരുടെ സമ്പത്ത്, വരുമാനം, സാമ്പത്തിക നില എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ്. രാഷ്ട്രീയ നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയ അവസരങ്ങളിൽ ഒരു വിവേചനവുമില്ലാതെ തുല്യവും സ്വതന്ത്രവും നീതിയുക്തവുമായ അവകാശമുണ്ട് എന്നാണ്. സ്വാതന്ത്ര്യം എന്ന വാക്കിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, ആരാധന എന്നിവ ഉൾപ്പെടുന്നു. സമത്വം എന്ന പദം ഓരോ വ്യക്തിക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പാക്കുന്നു. സാഹോദര്യം എന്ന പദം ഓരോ വ്യക്തിയുടെയും അന്തസ്സ് സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞയോടൊപ്പം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയും പ്രിയാമ്പിളും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഹ്രസ്വവും ലളിതവുമായ ഈ പ്രഭാഷണം ഇവിടെ സമാപിക്കുന്നു. ഈ വിവരണം ശ്രവിച്ച റേഡിയോ സ്വാന്തനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
1: റേഡിയോ സ്വാന്തനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: മക്കൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
0: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
0: ഗർഭകാലം ആഘോഷം.

0: സുഗമമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Yo mama, you know how me Nerik is in the dance floor, baby.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
6: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മോട്, കൊല്ലം.
2: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
0: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം.
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
0: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
0: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
0: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
0: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
0: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
7: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം, ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ.

റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് ലോകമെമ്പാടും പട്ടം പറത്തൽ ദിനമായി ആചരിക്കുന്നു. എൻ്റെ പേര് രഘുനാഥ് എന്നാണ്. ഞാൻ കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് പട്ടം പറത്തുന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യയിൽ ഓരോ 5 മിനിറ്റിലും ഒരാൾ പട്ടം പറത്തുന്നു. സമാധാനത്തിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ ലോഗോ, പട്ടം പറത്തുന്നിടത്ത് സമാധാനം നിലനിൽക്കുന്നു എന്ന് ഐതിഹ്യം. സമാധാനത്തിൻ്റെ മൃഗം കുതിരയാകുന്നു, പക്ഷിപ്രാവ്, പ്രാണി പച്ചവിട്ടിൽ അല്ലെങ്കിൽ ശലഭം, മത്സ്യം ഡോൾഫിൻ എന്നീ രൂപങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ പട്ടത്തിൽ ഇതിൻ്റെ രൂപങ്ങൾ നൽകി പറത്തുന്നു. ചൈന, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പട്ടം പറത്തിയിരുന്നു. കേരളത്തിൽ കടൽ തീരങ്ങൾ, വയലുകൾ, തുറസായ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പറത്തിയിരുന്നു. കേരളത്തിൽ പാലക്കാട്, ഒറ്റപ്പാലം, കാഞ്ചിക്കോട്, നെല്ലിയാമ്പതി, കൊല്ലം, എറണാകുളം, അഴിക്കൽ, ആലപ്പുഴ ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ പറത്തിയിരുന്നു. വിമാനവാഹിനി കപ്പലിലെ വിമാനങ്ങൾക്ക് കപ്പലിലെ ഇറങ്ങുവാൻ പുറത്തുള്ള ബ്രേക്കായി പട്ടമെന്ന പാരച്യൂട്ട് ഉപയോഗിച്ചിരുന്നു. തുമ്പിക്കൈ കൊണ്ട് കല്ലെടുക്കുന്നത് പോലെയാണ് പറത്തുന്ന പട്ടത്തിൻ്റെ വാൽഭാഗം. മഞ്ഞു പ്രദേശം, മഴയുള്ള, കാറ്റില്ലാത്ത കാടുള്ള പ്രദേശം, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ പറത്തുവാൻ കഴിയില്ല. പട്ടത്തിന് കരണ്ടില്ല, കാന്തമില്ല, ശബ്ദമില്ല. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് പട്ടം പറത്തുവാൻ കഴിയില്ല. നാണക്കേട് കൊണ്ട് പറത്തുവാൻ കഴിയാത്തവരുമുണ്ട്. അത് കൊച്ചുകുട്ടികളുടെ വിനോദമല്ലേ? നെല്ലിയാമ്പതി, പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ പട്ടം പറത്താൻ സംഘടനകളും ക്ലബ്ബുകളും ഉണ്ട്. ക്ഷേത്രങ്ങളിലും പള്ളികളിലും പെരുന്നാളിനും കൊടി ഉയരുന്ന സമയത്തും പട്ടം പറത്തുന്നവരുണ്ട്. ഐതിഹ്യത്തിൻ്റെ പ്രതീകം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പട്ടം പറത്തി ഉദ്ഘാടനം ചെയ്യുന്നവരുമുണ്ട്. ആര്യഭട്ട എന്ന ശാസ്ത്രജ്ഞൻ താമസിച്ചിരുന്ന വീടാണ് ആശ്രമം. പിൽക്കാലത്ത് ആ മൈതാനത്തിൻ്റെ പേര് ആശ്രമം എന്നായി. കൊല്ലത്താണ് ഈ സ്ഥലം. അദ്ദേഹം പട്ടം പറത്തിയിരുന്നതായി ചരിത്രത്തിൽ പറയുന്നു. 1752 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഇംഗ്ലണ്ടുകാരൻ, പട്ടം പറക്കുന്ന നൂലിൽ ലോഹക്കുഴൽ താക്കോൽ രൂപത്തിലിട്ട് ഇടിമിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് മനസ്സിലാക്കി. ജനങ്ങൾ പട്ടം പറത്തി സന്ദേശങ്ങൾ അറിയിച്ചിരുന്നു. ബുദ്ധിയും മനസ്സും അവയവുമല്ല, എന്നാൽ പട്ടം പറത്തിയാൽ ശരീരത്തിനൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നു. ഇന്ത്യയിലും കേരളത്തിലും വളരെയധികം കൈറ്റ് ക്ലബ്ബുകളുണ്ട്. സ്കൂൾ ശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും പട്ടമുണ്ടാക്കി പറത്തുന്ന മത്സരങ്ങൾ ഉണ്ടാകണം. പറത്തണമെങ്കിൽ കാറ്റിൻ്റെ ദിശ, വേഗം, വ്യാപനം, മർദ്ദം, കാലാവസ്ഥ തുടങ്ങിയവ അറിഞ്ഞിരിക്കണം. ISRO ലോഗോ ഒരു പെൻസിലിൽ മുനയിൽ പട്ടവും ആകാശവുമാണ്. തത്വം ഓക്സിജന്റെ മുകളിൽ എയർ ബ്രീത്തിങ് എന്നതാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജ് തൻ്റെ കുട്ടിക്കാലത്തിൽ പട്ടം പറത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം തൻ്റെ കുട്ടിക്കാലത്ത് മകരമാസം പട്ടം പറത്തിയിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടുജാതിക്കാർ തുറസായ സ്ഥലങ്ങളിൽ ഇലയും നാരും ഉപയോഗിച്ച് പട്ടം പറത്തിയിരുന്നതായിട്ട് ചരിത്രം പറയുന്നു. പാരച്യൂട്ട്, ഗ്ലൈഡർ, ഡ്രോൺ എന്നിവ പട്ടത്തിൻ്റെ രൂപഭേദമാണ്. പട്ടത്തിന് ജ്ഞാനമെന്നും ഉയർച്ചയെന്നും അർത്ഥമുണ്ട്. തിരുവനന്തപുരത്ത് പട്ടം എന്നൊരു സ്ഥലമുണ്ട്. കൊല്ലത്ത് പട്ടം തുരുത്ത് എന്നൊരു സ്ഥലവുമുണ്ട്. ആനയ്ക്ക് നെറ്റിപ്പട്ടം ചാർത്തുക എന്നൊരു ചടങ്ങുമുണ്ട്. ഇന്ത്യയിൽ ധാരാളമായി പട്ടം പറത്തുന്ന സ്ഥലങ്ങളുണ്ട്. സൂറത്ത്, ഗ്വാളിയർ, നാഗ്പൂർ. ഇന്ത്യയിൽ പട്ടം പറത്തി അപകടത്തിൽ മരിക്കുന്നവർ 64 മിനിറ്റിൽ ഒരാൾ എന്നതാണ്. ദീപാവലി, ഹോളി, മകരസംക്രാന്തി, തിരുവോണം എന്നീ ആഘോഷങ്ങളിലാണ് കൂടുതൽ പേർ മരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയും വൈദ്യുതി കമ്പിയിൽ നൂൽ തട്ടി കറണ്ടടിച്ച് തുടങ്ങിയ പട്ടം പറത്തലുകൾ വടംവലിക്ക് പിന്നോട്ട് പോയാൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് പോലെയാണ്. പായ്വെള്ളം, പായ്ക്കപ്പൽ, പാരച്യൂട്ട് എന്നിവ പട്ടത്തിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പട്ടം പറത്തി പരസ്പരം പട്ടങ്ങൾ കുരുക്കി വാക്കുതർക്കമുണ്ടായി മരണം വരെ സംഭവിക്കുന്ന വാർത്തയും നമ്മൾ കേട്ടിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. പട്ടം പല ഇനമുണ്ട്. സാധാരണ പട്ടം, വിദേശപ്പട്ടം, പഴമുറപ്പട്ടം, കയറുപയോഗിച്ചുള്ള പട്ടം, തുണിപ്പട്ടം, പട്ടുപട്ടം, മൈക്രോൺ പട്ടം. പട്ടം പറത്തണമെങ്കിൽ ശരീരത്തിൻ്റെ സന്തുലനവും കണ്ണിൻ്റെ കാഴ്ചശക്തിയും പരിസര

0: ലക്ഷണവും പട്ടത്തിൻ്റെയും നൂലിൻ്റെയും ഗുണനിലവാരം എന്നിവ അറിഞ്ഞിരിക്കണം. പട്ടമൊരു കൗതുകവും പുതുമയും അത്ഭുതകരവും സത്യവുമാണ്. തെറ്റായ രീതിയിൽ പട്ടം നിർമ്മിച്ചാൽ പറക്കില്ല. സൂക്ഷ്മം കെട്ടുന്നതും ശരിയായിരിക്കണം. നൂലിൽ കൂടി വട്ടത്തിലുള്ള കളർ പേപ്പറുകൾ അയക്കുന്നതിന് അഞ്ചൽ എന്നാണ് പറയുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ പട്ടത്തിന് വാസ്തു പുരുഷൻ എന്നാണ് പറയുന്നത്. പട്ടത്തിൻ്റെ രാശി തുലാം രാശി. പട്ടം പറത്തൽ പാടില്ലാത്ത സ്ഥലങ്ങൾ കേരളത്തിൽ വാഗമൺ, ഇടിമിന്നൽ ഏൽക്കുന്ന സാധ്യതയുള്ള സ്ഥലങ്ങൾ, വിമാനത്താവളങ്ങൾ, പരിസരം, കൂടുതൽ വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ തുടങ്ങിയവയാണ്. അഫ്ഗാനിസ്ഥാനിലെ ചക്രവർത്തി ഷെർഷാസൂരി പറത്തിയിരുന്ന പട്ടം ലേലത്തിന് പോയത് ലക്ഷക്കണക്കിന് രൂപയിലായിരുന്നു. നിരന്തരം പട്ടം പറത്തുന്ന ഒരാൾക്ക് കോപം വരില്ല. എന്നാൽ ശക്തിയും ബുദ്ധിയും പോസിറ്റീവ് എനർജിയും ഉണ്ടാകും. പട്ടത്തിൻ്റെ സംസ്കാരം വളരെ പൂർവികമാണ്. പട്ടത്തിൻ്റെ ശത്രു ഉയരങ്ങളിൽ പറക്കുന്ന പരുന്താണ്. ഉയരങ്ങളിൽ പട്ടത്തിനെ ആക്രമിക്കും. കാറ്റ് രണ്ട് തരം. പകൽ കരയിൽ നിന്നും വീശുന്ന കാറ്റ് പകൽക്കാറ്റ്, രാത്രി കടലിൽ നിന്നും വീശുന്ന കാറ്റ് കടൽക്കാറ്റ്. രാത്രി കാലങ്ങളിൽ പട്ടം പറത്തുവാൻ കഴിയില്ല. രാജ്യങ്ങളുടെ ചിഹ്നം പട്ടത്തിൽ ആലേഖനം ചെയ്ത് പറത്തുന്നത് കൂടാതെ വിശിഷ്ട വ്യക്തികളുടെ ഫോട്ടോയും അതിനോടൊപ്പം പറത്തുന്നവരുമുണ്ട്. ഇന്ത്യയിൽ ഉദ്ദേശം 6 കമ്പനികൾ പട്ടം ലോഗോയായി ഉപയോഗിക്കുന്നവരുണ്ട്. കൊല്ലത്തെ സാരഥി എന്ന കമ്പനി ലോഗോ ഉപയോഗിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ പട്ടം പറത്തുന്ന നൂല് കഴുത്തിൽ കുരുങ്ങി ഇരുചക്ര വാഹനങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നു. വാഹനങ്ങളുടെ മുൻപിൽ കമ്പി വളച്ച് കെട്ടി റാ രൂപത്തിൽ അപകടം ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവരുമുണ്ട്. പട്ടം പറത്തി സന്ദേശങ്ങൾ കൈമാറുന്ന പൊതുസ്ഥലത്ത് നൈലോൺ തങ്കൂസ് നൂലുകൾ ഉപയോഗിച്ച് പറത്തുന്നത് ഒഴിവാക്കുക. കഴുത്തിലോ കൈവിരലുകളിലോ ഉരസി മുറിവുകൾ ഉണ്ടായി ജീവൻ വരെ നഷ്ടമാകുന്ന സാധ്യതയുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ പട്ടത്തിൻ്റെ സംഖ്യ 7 ആണ്. കൗതുകമായി പല രാജ്യങ്ങളുടെയും പട്ടം ശേഖരിക്കുന്നവരുമുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും പട്ട ക്ലബ്ബുകൾ തുടങ്ങുന്നത് നല്ലതാണ്. വേണ്ട നിർദ്ദേശങ്ങൾ കൈറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ലഭിക്കും. പട്ടത്തിന് 9 ഭാഗങ്ങളാണ് ഉള്ളത്. സാധാരണ പട്ടം നിർമ്മിക്കുന്നതിന് ശരാശരി 1 മണിക്കൂറിൽ കൂടുതൽ വേണ്ടിവരും. പട്ടത്തിൻ്റെ നൂലിൽ കൂടി അഞ്ചൽ വിടുക എന്നൊരു സമ്പ്രദായം നിലനിന്നിരുന്നു. ആകയാൽ 9 ആം തീയതി ലോക അഞ്ചൽ ദിനമാണ്. പട്ടം പറത്തി ഇന്ത്യയിൽ മരിക്കുന്നവർ കൂടുതലും 18 വയസ്സിന് താഴെ ഉള്ളവരാണ്. പട്ടത്തിൻ്റെ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ബാർട്ടർ സമ്പ്രദായം തമിഴ്നാട്ടിൽ നിലനിന്നിരുന്നു. പട്ടത്തിൻ്റെ മുദ്രാവാക്യം 1 ആകാശം 1 ലോകം, സമാധാനം, ഐക്യം, സാഹോദര്യം തുടങ്ങിയാണ് പട്ടം ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാഗരം 90.4 FM.
2: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7 ആം തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8 ആം തീയതി അരകവ്യൂഹം, 9 ഹംസി ആൻഡ് ബാൻഡ്, 10 ശംഖ ട്രൈബ്, 11 ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
3: Music with Radio Santhanam 90.4 FM.

ഭൂമി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ.ജെ. ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: දැනවනවා.
1: Wake up with rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1,00,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
4: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: നിന്റെ
3: മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: അതൊക്കെ ഒരു സീക്രട്ടാ.
3: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
3: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
3: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
3: 6282529527.
2: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തു

ചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു.

0: വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7-ാം തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8-ാം തീയതി അരകവ്യൂഹം, 9-ന് ഹംസി ആൻഡ് ബാൻഡ്, 10-ന് ശംഖ ട്രൈബ്, 11-ന് ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
6: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
7: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
8: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. September 27 മലയാളികളുടെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് കൊല്ലംകാരുടെ സ്വകാര്യ അഹങ്കാരമായ ദേവരാജൻ മാസ്റ്ററുടെ ഓർമ്മദിനമായിരുന്നു. അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങൾ കോർത്തിണക്കിയാവാം ഇന്നത്തെ ഗാനവീഥി. കൊല്ലം പരവൂറാണ് അദ്ദേഹം ജനിച്ചത്. കൊച്ചുഗോവിന്ദനാശാനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ലീലാമണിയാണ് ഭാര്യ. 300-ലേറെ മലയാള ചലച്ചിത്രങ്ങൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചതും ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ സൃഷ്ടിച്ചതും അദ്ദേഹമാണ്. JC Daniel അവാർഡ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നിവ നേടിയിട്ടുണ്ട്. നദി, കുമാരസംഭവം, കടൽപ്പാലം, ത്രിവേണി, ചെമ്പരത്തി എന്നീ സിനിമയിലെ പാട്ടുകൾക്കാണ് അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്തത്. ഗായത്രി. 1973 പുറത്തിറങ്ങിയ ഗായത്രി എന്ന സിനിമയുടെ കഥ മലയാറ്റൂർ രാമകൃഷ്ണന്റേതായിരുന്നു. തിരക്കഥയും സംഭാഷണവും അദ്ദേഹം തന്നെ എഴുതി. സിനിമ സംവിധാനം ചെയ്തത് PN മേനോനാണ്. MG സോമൻ, രാഘവൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജയഭാരതി, ശുഭ, ചെമ്പരത്തി ശോഭന എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. സുജീന്ദ്രത്തിന്റെയും അവിടുത്തെ പുരാതന ക്ഷേത്രത്തിന്റെയും അവിടെയുള്ള ബ്രാഹ്മണ അഗ്രഹാരങ്ങളുടെയും പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച സിനിമയാണ് ഗായത്രി. 1973 മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് KJ യേശുദാസ്.

ലഭിച്ചു. മികച്ച രണ്ടാമത്തെ ചിത്രം, മികച്ച നടി ജയഭാരതി എന്നീ കേരള സംസ്ഥാന അവാർഡുകളും ഈ ചിത്രം നേടി. ഇതിൽ വയലാർ രാമവർമ്മ രചിച്ച് ദേവരാജൻ മാ ശ്രീണ നൽകിയ ദാസേട്ടനാലപിച്ച അവാർഡ് വിന്നിംഗ് ഗാനം ശുദ്ധ സന്യാസി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

നദി. 1969 സുപ്രിയ പിക്ചേഴ്സിന് വേണ്ടി ഹരിപ്പോത്ത് നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം. പി ജെ ആന്റണിയുടെ രചനയ്ക്ക് തോപ്പിൽ ഭാസിയാണ് തിരക്കഥ എഴുതിയത്. പ്രേം നസീർ, ശാരദ, മധു, തിക്കുറിശി, അംബിക, പി ജെ ആന്റണി, അടൂർ ഭാസി, ശങ്കരാടി, ബേബി സുമതി, കവിയൂർ പൊന്നമ്മ, ടി ആർ റോമന, അടൂർ ഭവാനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഏറ്റവും നല്ല സംവിധായകൻ എ വിൻസെന്റ്, ഏറ്റവും നല്ല ഗാനരചയിതാവ് വയലാർ രാമവർമ്മ, ഏറ്റവും നല്ല ബാലതാരം ബേബി സുമതി എന്നീ കേരള സംസ്ഥാന ചലച്ചിത്ര

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. ത്രിവേണി എ വിൻസെന്റ് സംവിധാനം ചെയ്ത് സി വി ശ്രീധർ നിർമ്മിച്ച 1900

1970 മലയാള ചലച്ചിത്രമാണ് ത്രിവേണി. ജി വിവേകാനന്ദന്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയത് തോപ്പിൽ ബാസിയായിരുന്നു. സത്യൻ, പ്രേം നസീർ, ശാരദ, സവിതാജി തമ്പി, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹര യുഗ്മഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനും മാധുരിയമ്മയും ചേർന്നാണ്.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കാലം മാറുന്നു. കഥ, തിരക്കഥ, സംഭാഷണം NB ചെല്ലപ്പൻ നായർ. സംവിധാനം R വേലപ്പൻ നായർ. 1955 April 21 ഈ മലയാള ചലച്ചിത്രം റിലീസായത്. സത്യൻ, തിക്കുറിശി, കാമ്പിശ്ശേരി കരുണാകരൻ, TS മുത്തയ്യ, ഒ മാധവൻ, KPC സുലോചന, KPC സുധർമ്മ, ആറമ്മുള പൊന്നമ്മ എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. ONV കുറുപ്പുമാഷിന്റെ വരികൾക്ക് ദേവരാജ സംഗീതം. KPC സുലോചനയും KS ജോർജും ചേർന്ന് ആലപിച്ച ആ ഗാനത്തിലേക്ക്.

0: ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്, ചെമ്പരത്തി. മലയാറ്റൂർ രാമകൃഷ്ണന്റെ രചനയിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത് 1972 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ചെമ്പരത്തി. രാഘവൻ, റോജ, രമണി, മധു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം മലയാളനാട് വാരികയുടെ സ്ഥാപകനായ എസ് കെ നായരാണ് നിർമ്മിച്ചത്. ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ അദ്ദേഹത്തിന്റെ തന്നെ കൊല്ലത്തുള്ള വീടിനടുത്തുള്ള പരിസര പ്രദേശമായിരുന്നു. ശരണമയ്യപ്പ സ്വാമി എന്ന ഗാനം പാടുന്നതായി ചിത്രീകരിച്ച ക്ഷേത്രം തുമ്പറ ക്ഷേത്രവുമായിരുന്നു. ഈ സിനിമയിലെ നായികയെ അഭിനയിച്ച റോജ രമണി പിന്നീട് ചെമ്പരത്തി ശോഭന എന്നാണ് അറിയപ്പെട്ടത്. വയലാർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണ നൽകിയ ഈ ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു. ഹമീർ കല്യാണി രാഗത്തിലുള്ള ഈ ഗാനം കെ ജെ യേശുദാസും പി മാധുരിയും പാടിയിട്ടുണ്ട്. ഇന്ന് മാധുരിയമ്മയുടെ സ്വരമാധുരി ആസ്വദിക്കാം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: നമസ്കാരം. റേഡിയോ

0: ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ മാർഷൽ, കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജി സരസ്വതി, വത്സല സതീശൻ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരവിപുരം സൌത്ത് മത്സ്യഗ്രാമത്തിലെ മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്റർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനും മത്സ്യമേഖലയുടെ സമഗ്ര വികസനത്തിനുമുള്ള ബൃഹത് പദ്ധതി തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണെന്ന് സർക്കാരെന്നും ഫിഷറീസ് വകുപ്പിന്റെ സ്വന്തം ഭവന പദ്ധതി ഉടൻ അവതരിപ്പിക്കുമെന്നും ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ പദ്ധതിയുടെ ഭാഗമായി ഇരവിപുരം സൌത്ത് മത്സ്യഗ്രാമത്തിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനവും മൊബൈൽ ഓട്ടോ കിയോസ് താക്കോൽദാനവും താനി സെന്റ് മൈക്കിൾസ് പാരിഷ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അഷ്ടമുടി വാട്ടർഗേറ്റ് ഫെസ്റ്റിവലിനെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയും നിശാഗന്ധി ഫെസ്റ്റിവലും ഇഫോക്കും പോലെ വാർഷിക സംഗീത ഫെസ്റ്റിവലാക്കി മാറ്റുമെന്നും അതിന്റെ ആദ്യ ചാപ്റ്ററാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെന്നും ടൂറിസം ചലച്ചിത്ര സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ, മേയർ എ കെ ഹഫീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി, ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഇമ്പശേഖർ, വാർഡ് കൌൺസിലർ കുരുവിള ജോസഫ്, സംഗീത നാടക അക്കാദമി ചെയർമാൻ ജി വേണുഗോപാൽ, സെക്രട്ടറി എൻ വി പ്രതീക് കുമാർ, വൈസ് ചെയർമാൻ ഹേമന്ത് കുമാർ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രവീന്ദ്രൻ, സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എം രഞ്ജിത്ത്, വൈസ് ചെയർമാൻ ശ്രീ ആലപ്പുഴ അഷ്റഫ് തുടങ്ങിയവർ സന്നിഹിതരായി. സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും ഫെസ്റ്റിവലിന്റെ നോഡൽ ഓഫീസറുമായ നിഷ ആന്റണി ചടങ്ങിൽ പങ്കെടുത്തു. വനിതാ ശിശു വികസന വകുപ്പ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന കാവൽ പ്ലസ് പദ്ധതിയിൽ കോ ഓർഡിനേറ്റർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സോഷ്യൽ വർക്കിൽ റെഗുലർ പി ജിയും എച്ച് ആർ മാനേജ്മെന്റ് ഒഴികെ കുട്ടികളുടെ മേഖലയിൽ 3 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് നേരിട്ട് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി 15 ഒക്ടോബർ. വിശദ വിവരങ്ങൾക്ക് 0474279438 നമ്പർ ഒരിക്കൽ കൂടി 751 3774. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന QSSS ഡൊമസ്റ്റിക് വയലൻസ് ഷെൽട്ടർ ഹോമിലേക്ക് നൈറ്റ് വാച്ച് വുമൺ, പ്യൂൺ എന്നീ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. താൽപര്യമുള്ളവർ 16 ഒക്ടോബർ മുൻപായി അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് 0474279438 നമ്പർ ഒരിക്കൽ കൂടി 0474279438. സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷ കേറ്റിനുള്ള അപേക്ഷ സമയം നാളെ വരെ നീട്ടി. കുഴിമതിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഹിന്ദി വിഭാഗം ഒഴിവുണ്ട്. അഭിമുഖം 13 ഒക്ടോബർ രാവിലെ 10:30. സ്കൂൾ ഓഫീസിൽ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാക്കണം. രാജസ്ഥാൻ മരുഭൂമിയുടെ സംഗീത പാരമ്പര്യത്തെ അഷ്ടമുടി കായലിന്റെ തീരത്തെത്തിച്ചുകൊണ്ട് മങ്കനിയാർ സെലക്ഷൻ അവതരിപ്പിച്ച സംഗീത അവതരണത്തോടെ മ്യൂസിക് ഫെസ്റ്റിവലിന് തുടക്കമായി. സംഗീതം പരിസ്ഥിതി ജലം എന്ന ആശയത്തെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ആദ്യ ദിനത്തിലെ അവതരണത്തെ കാണികൾ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. 8 ഒക്ടോബർ വ്യാഴാഴ്ച ഇന്ന് അരകവ്യൂഹം പെർഫോമൻസ് നടക്കും. കാലാവസ്ഥ മുന്നറിയിപ്പ്. ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

Soul. Radio Santhanam 90.4 FM. Stay tuned.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: നെഞ്ചത്തു നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താൻ

0: അതിനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
0: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
0: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

0: വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും? വിശേഷം വല്ലതുമായോ? ഇത് ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം. പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത് എത്ര വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഒരു ദമ്പതികളുടെ കുറവല്ല, വന്ധ്യത ഒരു കുറ്റവുമല്ല. പക്ഷേ സമൂഹത്തിന്റെ ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും അതിനെ ഒരു കുറ്റം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും. ഒടുവിൽ സമൂഹത്തിന്റെ വാക്കുകൾ തന്നെ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ വളരെ ശക്തമായി പറയുകയാണ് കൊല്ലം ചൈതന്യയുടെ 46-ാമത് നാടകം അതിജീവനത്തിന്റെ മാധുര്യം. പ്രദീപ് ആശ്രാമം രചനയും ഉഷ ഉദയൻ ചൈതന്യ സംവിധാനവും നിർവഹിക്കുന്ന ഈ നാടകം വന്ധ്യതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന ദമ്പതികളുടെ ജീവിതവും അവർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ചോദ്യം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് പകരുന്ന നാടകമാണ് അതിജീവനത്തിന്റെ മാധുര്യം. കൊല്ലം ഫാസ് കലാ സംയുക്ത പരിപാടിയുടെ ഭാഗമായി 11 ഞായറാഴ്ച വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ ഈ നാടകം അരങ്ങേറുകയാണ്. ചില നാടകങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും. പക്ഷേ ചില നാടകങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരായി ചിന്തിക്കാൻ പഠിപ്പിക്കും. അതിജീവനത്തിന്റെ മാധുര്യം അത്തരമൊരു അനുഭവമാകട്ടെ. മറക്കരുത്, 11 വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കായി 9447-01-4825 നമ്പർ ഒരിക്കൽ കൂടി 9447-01-4825.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3:00. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസ്.

0: ധനകാര്യ സ്ഥാപനം
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
4: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
4: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
4: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
4: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
4: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
4: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
4: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
4: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.

ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 8. രണ്ടാം ഒപ്പിയം യുദ്ധം തുടങ്ങിയതും ലോകത്തിലെ ആദ്യ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ നടന്നതും ഗ്രേറ്റ് ചിക്കാഗോ ഫയർ നടന്നതുമൊക്കെ ഒരു ഒക്ടോബർ 8-നായിരുന്നു. ഒക്ടോബർ 8-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 8. ഇന്ന് ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം. 1932 ഇന്നേ ദിവസമാണ് ഇന്ത്യൻ വ്യോമസേന സ്ഥാപിതമായത്. കരയിൽ യുദ്ധം ചെയ്യുന്ന സൈന്യത്തെ സഹായിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ തുടക്കമായത്. ഇന്ത്യൻ വ്യോമസേനയെ ഭാരതീയ വായുസേന എന്ന് വിളിക്കുന്നു. US, ചൈന, റഷ്യ എന്നിവയ്ക്ക് ശേഷം ലോകത്തിലെ നാലാമത്തെ വലിയ വ്യോമസേനയാണ് ഇന്ത്യൻ വ്യോമസേന. രണ്ടാം ഒപ്പിയം യുദ്ധം തുടങ്ങിയത് 1856 ഒക്ടോബർ 8-നായിരുന്നു. അടിമവേലയ്ക്ക് പുറമെ കറുപ്പ് വിൽപ്പനയുമായിരുന്നു ബ്രിട്ടന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. ബ്രിട്ടനിലെ കരിമ്പിൻ തോട്ടങ്ങളിൽ പല രാജ്യങ്ങളിലെയും അടിമകളായിരുന്നു 12 മണിക്കൂർ ഭക്ഷണത്തിന് വേണ്ടി മാത്രം തദ്ദേശീയർക്കും പുറമെ പണിയെടുത്തത്. അവരെ നിയന്ത്രിച്ചു നിർത്താൻ അവർക്ക് ബോധപൂർവം കറുപ്പ് നൽകി അവരുടെ കൂലിൽ നിന്ന് കുറച്ചു. പലരും പകർച്ചവ്യാധി വന്നു മരണപ്പെട്ടു. മരണപ്പെടുന്നവരെ കടലിലേക്ക് എറിയുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന വിരുദ്ധ പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് മഹാത്മാഗാന്ധി ദാദാഭായ് നവറോജിക്ക് കത്തെഴുതിയത് 1900 ഒക്ടോബർ 8-നായിരുന്നു. ലോകത്തിലെ ആദ്യ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ നടന്നത് 1958 ഒക്ടോബർ 8-നായിരുന്നു. ആർനെ ലാർസൺ എന്നയാൾക്കായിരുന്നു പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്തത്. സ്വീഡനിലാണ് ഈ പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്തത്. ഡോക്ടർ സ്വെന്നിങ്ങും ഡോക്ടർ എൽകിൻസ്റ്റും ചേർന്നാണ് ഈ ഇംപ്ലാന്റേഷൻ നടത്തിയത്.

0: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസ് ത്വക്കുരോഗ ക്യാൻസറിനെ കാര്യക്ഷമമായി ചികിത്സിക്കുന്നതിനായി മാഗ്നറ്റിക് നാനോ ഫൈബർ അടിസ്ഥാനമാക്കിയുള്ള നോൺ സർജിക്കൽ ബാൻഡേജ് പുറത്തിറക്കിയത് 2020 ഒക്ടോബർ 8 ചിക്കാഗോ ഫയർ നടന്നത് 1871 ഒക്ടോബർ 8 അന്ന് നടന്ന തീപിടുത്തം ഒക്ടോബർ 8 തുടങ്ങി ഒക്ടോബർ 10 ശമിച്ചത്. ചിക്കാഗോ ഫയറിൽ നിരവധി ആളുകൾ മരണമടഞ്ഞു. ശരീരത്തിൽ കാണുന്ന കൊളാജൻ പ്രോട്ടീൻ ഘടനയായ ട്രിപ്പിൾ ഫെലിക്സ് മാതൃക കണ്ടെത്തിയ മലയാളിയായ ജി എൻ രാമചന്ദ്രന്റെ ജന്മദിനമാണ് ഇന്ന്. 1922 ഒക്ടോബർ 8 അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം

മാസാനാം മാർഗശീർഷോഹം ഋതുനാം കുസുമാകരഃ. ബൃഹത് സാമ, ബൃഹതീ ഛന്ദസ്സുകളുള്ള സാമത്തിൽ, ബൃഹത്തായിട്ടുള്ള ഛന്ദസ്സുകളുള്ള സാമത്തിൽ, സാമനാം സാമങ്ങളിൽ ബൃഹത് സാമ്യം, ബൃഹത്തായിട്ടുള്ള സാമമുള്ള ബൃഹത് സാമം എന്ന സാമവേദത്തിലെ ഒരു പ്രത്യേക പോർഷൻ, അതാണ് ഞാൻ. പിന്നെയോ, ഗായത്രി ഛന്ദസം, വൃത്തങ്ങളുടെ കൂട്ടത്തിൽ, മീറ്റേഴ്സ്, തുഷ്ടുപ്പ് അനുഷ്ടുപ്പ് അങ്ങനെയുള്ള വൃത്തങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ആരാകുന്നു? ഗായത്രിയാകുന്നു. ഗായത്രി എന്ന് പറയുമ്പോൾ ഭൂർഭുവസ്വ എന്ന് ഉടനെ തോന്നും. അതിന്റെ മീറ്ററാണ്, മീറ്ററിന്റെ പേര് മന്ത്രത്തിനും കൂടി വന്നതാ. ആ മീറ്ററിന്റെ പേര് ഗായത്രി എന്നാണ്. ആ ഗായത്രി വൃത്തം ഞാനാകുന്നു. മാസാന മാർഗശീർഷോഹം, ഈ മാസമാണ് ഭഗവാൻ, മാർഗശീർഷ മാസമാണ്. ഒരാചാര്യൻ നിരീക്ഷിക്കുന്നത് ഇതിലൂടെ ഭഗവാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, എന്താ ഭഗവാൻ പറയാൻ ഉദ്ദേശിച്ചത്? ദിസ് ഈസ് ദി റൈറ്റ് ടൈം, ദിസ് ഈസ് ദി റൈറ്റ് സ്പേസ് എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. കാരണം ഈ ഉപദേശം നടന്ന മാസം മാർഗശീർഷ മാസം. ഭഗവാൻ എന്ത് വിളിച്ചു പറഞ്ഞു? മാസാന മാർഗശീർഷാഹം, ഹിയർ ആൻഡ് നൗ. കേട്ടില്ലേ, എപ്പോ നമ്മള് അടുത്ത മാസം തൊട്ട് നീക്കി വെച്ചുവോ കണക്ക. ഗുരുദേവ് ചെമ്പ്യാൻ സ്വാമിജി ഒരിക്കലും ഇങ്ങനെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ, ഇപ്പൊ നിലവിളക്ക് ഇങ്ങനെ കൊളുത്താം തൊട്ടങ്ങുമ്പോ സ്വാമിജി സ്വാമിജി സ്വാമിജി, അതല്ല കിഴക്ക്. ഗുരുദേവ് പറഞ്ഞു, ഞാൻ എവിടേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് അതാണ് കിഴക്ക്. നിങ്ങൾക്ക് വേണ്ടത്ര സമയം ഉണ്ടെങ്കിൽ സമയം, ഉചിത സമയമൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ടൊക്കെ ചെയ്തോളൂ. പക്ഷേ ചിലപ്പോഴൊക്കെ ചില ഇത് ഇപ്പൊ ചെയ്യണം എന്ന് വരുമ്പോ അത് നല്ല മുഹൂർത്തം നോക്കണം എന്ന് മാറ്റി വെക്കാതിരിക്കും എന്ന് പറയാ. കാരണം ദിസ് ഈസ് ദി റൈറ്റ് ടൈം. മാസാന മാർഗശീർഷോഹം, ധനുമാസം, ഗീതോപദേശം നടന്ന മാസം, പിന്നെ ഫലഭൂയിഷ്ഠമായിരിക്കും, അതുകൊണ്ടും അവ ശുദ്ധവായു ശുദ്ധജലം

0: അവൈലബിൾ ആയിട്ടുള്ള മാസം മാർഗശീർഷകം ഋതുനാം കുസുമാകരഹ. ഋതുക്കളുടെ കൂട്ടത്തിൽ ഞാൻ ആരാകുന്നു? വസന്തമാകുന്നു. വസന്ത ഋതു മാധവ മാസമാകുന്നു.
1: ദ്യൂതം ചലയ താമസ്മി തേജസ് തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം ദ്യൂതം ചലയതാമസ്മി തേജസ് തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം ദ്യൂതം ചലയതാം.
0: വഞ്ചിക്കുന്നവരുടെ കൂട്ടത്തിൽ, വഞ്ചനാ സമ്പ്രദായങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ആരാണ്? ദ്യൂതമാണ്.
2: ഭഗവാനെ നന്നായി ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. 13 വർഷമാണ് ഞങ്ങളുടെ നഷ്ടമായത്.
0: എത്ര പവർഫുൾ ആണെന്ന് ചോദിക്കുക. അതുകൊണ്ട് ഭഗവാന് ഈ ചതിയുടെ കൂട്ടത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിലെ ടോപ്പ്. അത് ധ്യാനിക്കാൻ ഉപയോഗിക്കണ്ട കേട്ടോ. എല്ലാറ്റിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ പറയുക,
2: കേട്ടില്ലേ?
0: ആരെയും ശപിക്കാനും തഴയാനൊന്നുമല്ല, പക്ഷെ പെട്ടുപോവാതിരിക്കാം.
2: ദ്യൂതം ചലയ താമസ്മി
0: തേജസ് തേജസ്വിനാമഹം. തേജസ്സികളിലെ തേജസ് ഞാനാണ്. ശങ്കരാചാര്യർ മറ്റൊരിടത്ത് പറയുന്നത് ന ത്വഗതാ ദീപ്തിഹി. തേജസ് എന്ന് പറഞ്ഞാൽ ഈ തൊലിപ്പുറത്തുള്ള ഇതല്ല എന്ന് പറയുക. പിന്നെയോ ബുദ്ധിസാമർഥ്യത്തെ എണ്ണാറുണ്ട്. ക്യുക്കായിട്ട് അസസ് ചെയ്യാനും പെട്ടെന്ന് ഡിസിഷനിലേക്ക് എത്താനും ഒക്കെ ഉള്ള കഴിവ്, അതാണ് തേജസ്. തേജസ്വിനോ അതീതം അസ്തു. അതീതം തേജസ്സായിട്ട് മാറണം എന്നാണ് മന്ത്രം. ശാന്തി മന്ത്രത്തിലെ ഞങ്ങൾ എന്ത് അധ്യയനം ചെയ്തു അത് ഞങ്ങളിൽ തേജസ്സിനെ സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാക്തി ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് എവർ വി സേ വി ലിവ്. എങ്ങനെ ജീവിതവും അറിവും പറയലും ഒക്കെ തമ്മിലുള്ള ഒരു ഇണക്കം, അതാണ് തേജസ്. അങ്ങനെയുള്ളവരെയാണ് തേജസ്വികൾ എന്ന് പറയുക.
1: ജയോസ്മി വ്യവസായോസ്മി. വിജയികളിലെ ജയം ഞാനാകുന്നു. അതുപോലെ ഉദ്യമശാലികളിലെ ഉദ്യമം ഞാനാകുന്നു
0: എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ ഉദ്യമമുള്ളവരെ
2: ഭഗവാൻ അനുഗ്രഹിച്ചതായിട്ട് കാണാം. ആ ഉദ്യമത്തെ ഭഗവാനായിട്ട് എണ്ണിക്കൊള്ളണം. അവർക്ക് പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നത് ഈശ്വര ആരാധനയാണ് എന്ന് പറയാം. ഇത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം.
0: എന്ത് ഒന്നും നടക്കില്ല കേട്ടോ, ഒന്നും വേണ്ട, പുറപ്പെടണ്ട.
2: ഉദ്യമശാലികളിലെ ഉദ്യമത്തെ
0: പ്രേമത്തിന്റെ പേരിലും അതുപോലെ കരുതലിന്റെ പേരിലും ഒക്കെയാണ് തടയുക.
2: വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുക. വ്യവസായോസ്മി സത്വം സത്വതാമഹം. സാത്വികരിലെ സത്വം ഞാനാകുന്നു.

0: வாப்யஹம் வியாசஹ கவீனாமுஷனா கவிஹி வ்ருஷ்ணீனாம் வாசுதேவோஸ்மி பாண்டவானாம் தனஞ்சயஹ முனீனாமப்யஹம் வியாசஹ கவீனாமுஷனா கவிஹி வ்ருஷ்ணீனாம் வ்ருஷ்ணிகளுடைய கூட்டத்தில் ஞான ஆராகுனு வாசுதேவனாகுனு வ்ருஷ்ணிகளுடைய கூட்டத்தில் எந்த வாசுதேவனாயது பகவான் தான் வந்து அவதரிச்சதாணோ அதுகொண்டு ഭഗവാനെ വാസുദേവൻ എന്ന് പറയാൻ കാരണം എന്താണ്? അസ്മിൻ സർവം വസന്തി, എല്ലാം യാതൊന്നിൽ വസിക്കുന്നുവോ. പിന്നെയോ സ്വപ്രകാശ സ്വരൂപം ദേവശബ്ദം കൊണ്ട്, അതുകൊണ്ട് വാസുദേവൻ കൃഷ്ണയുടെ കൂട്ടത്തിൽ വാസുദേവനാകുന്നു. പിന്നെയോ ജ്ഞാനം വർഷിക്കുന്ന ഭഗവാൻ, ജ്ഞാനപ്രദാതാവായി ധർമ്മ സംരക്ഷണം ചെയ്യുന്നവനായതുകൊണ്ട് വാസുദേവൻ. പാണ്ഡവാനാം ധനഞ്ജയ, ധർമ്മഭീരു അല്ലാതെ ധീരത പ്രകാശിപ്പിച്ചിട്ടുള്ള അർജുനൻ ഞാനാണ് എന്ന് ഭഗവാൻ അവകാശപ്പെടും. ഇതിപ്പോ നമുക്കൊക്കെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആട്ടോ. ഒന്ന് ട്യൂൺ ചെയ്യാമെങ്കിൽ ഭഗവാൻ നമ്മുടെ പേരും പറയും, സംശയമൊന്നുമില്ല. ബട്ട് വി ഹാവ് ടു ഡു ജസ്റ്റിസ് ടു ഔർസെൽവ്സ്. നമ്മളോട് നീതി പുലർത്താൻ തീരുമാനിക്കണം. കൊച്ചു കൊച്ചു താല്പര്യങ്ങളിലേക്ക് ടെംപ്റ്റഡ് ആയി പോകാതെ സ്വന്തം സർഗശേഷികളെ അന്വേഷിച്ചറിയാൻ, ട്രെൻഡിന്റെ പിറകെ പോവാതെ, ബെറ്റർ ടു കണക്ട് വിത്ത് ദി ട്രഡിഷൻ. കാരണം ട്രഡിഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാലത്തിന്റെ അനുഭവ സമ്പത്തുള്ള പക്വതയാണ്. ട്രഡീഷനെ ആശ്രയിച്ച് ട്രെൻഡിനെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യാം, പക്ഷെ അതിന്റെ പിറകെ പോകരുത്. കാരണം അതൊക്കെ ആരൊക്കെയോ സെറ്റ് ചെയ്തതാണല്ലേ, ആൻഡ് യു ആർ എലിജിബിൾ ടു സെറ്റ് എ ട്രെൻഡ്. അത് സമഗ്ര വികാസത്തിന്റെ ഒരു ട്രെൻഡ് ഫിക്സ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ധനഞ്ജയൻ എന്ന് ഭഗവാൻ അർജുനന്റെ വിരൽ, അർജുന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവകാശപ്പെടുമ്പോൾ ഇത് നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് സ്വീകരിക്കാൻ സാധിക്കട്ടെ. സോ ദാറ്റ് വി ഹാവ് ടു ഡു ജസ്റ്റിസ് ടു ഔർസെൽവ്സ്. വി മസ്റ്റ് റെസ്പെക്ട് ഔർസെൽവ്സ്. വി മസ്റ്റ് ലവ്. കേട്ടില്ലേ? സാധ്യതകളെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം. അതിന് എപ്പോഴും ഇങ്ങനെ ബഹളം വെച്ച് മറ്റുള്ളവരുടെ പിറകെ നടന്നിട്ട് കാര്യമില്ല. സിറ്റ് ക്വയറ്റ്ലി, തിങ്ക് അബൌട്ട് യുവർസെൽഫ്. കേട്ടില്ലേ? എന്തൊക്കെ സാധ്യതകളെ കൊണ്ട് അനുഗ്രഹീതരാണ് എന്ന് കണ്ടെത്തൂ. ആൻഡ് എക്സ്പ്ലോർ ഇറ്റ് ആൻഡ് എക്സ്പാൻഡ്. അത് നടക്കണം. മുനീനാമപി അഹം വ്യാസ, മുനിമാരുടെ കൂട്ടത്തിൽ ഞാൻ ആരാണ്? സാക്ഷാൽ വേദവ്യാസരാണ്. മച്ച് എക്സ്പ്ലനേഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ നീഡഡ് അല്ലേ. അത്രയും വേദങ്ങളെ വ്യസിച്ചു, ബ്രഹ്മസൂത്രം രചിച്ചു, മഹാഭാരതം അവതരിപ്പിച്ചു. കവീനാം ഉഷനാ കവിഹി, ക്രാന്തദർശികളുടെ കൂട്ടത്തിൽ ഞാൻ ആരാണ്? സാക്ഷാ ശുക്രാചാര്യരാണ്. ഉഷനാ കവി, ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: മിഥുനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ജി എസ് ടി അറിയിച്ചു, പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായി ഉയർത്തി. വൈകി റിട്ടേൺ സമർപ്പിക്കൽ, തെറ്റായ വിവരങ്ങൾ നൽകൽ, നികുതി കുടിശ്ശിക വരുത്തൽ എന്നിവയ്ക്ക് ഇനി മുതൽ റിക്കവറി നടപടികളും പലിശയും ആനുപാതികമായ പിഴയും മാത്രമായിരിക്കും ഈടാക്കുക. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: The council recommended removing arrest powers under GST. Council recommended raising the prosecution threshold from 1 crore to 5 crores. So prosecution is not going to happen for anything below 1 crore. Till now that's been the threshold. Now it's taken up to 5 crores. Anything below 5 crores, no prosecution.
0: സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇതിനായി ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307 കോടി രൂപയും കാരുണ്യ ബലവന്ത് ഫണ്ടിന് 203 കോടിയുമാണ് അനുവദിച്ചത്. പദ്ധതിക്ക് വകയിരുത്തി 592 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് അധിക തുക. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സെന്തൂറിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. ഇത് മുൻപ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി കെ എം ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യ രീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. കവി, വിവർത്തക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയാണ് 76-കാരിയായ ആൻ കാഴ്സൺ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും

0: അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 2023 പാർലമെന്റ് പാസാക്കിയ നാരിശക്തി വന്ദന അധിനിയത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നാരിശക്തി വന്ദന അധിനിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് പുറപ്പെട്ട 300-അംഗ വിഗ്രഹ എഴുന്നള്ളത്ത് നാളെ പത്മനാഭപുരത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടക്കുന്നതോടെ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. നാളെ രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. മറ്റന്നാൾ കുഴിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കരമനയിലെത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിക്കും.
1: ദേശീയപാത 66 നാട്ടുകാട് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്ന ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി ജില്ലയിൽ പ്രാദേശികമായി സംരക്ഷണ പ്രാധാന്യമുള്ള അപൂർവ സസ്യജന്തുവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തി ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ജില്ലാ പുഷ്പമായി നീലക്കുറിഞ്ഞിയെയും വൃക്ഷമായി കാട്ടുപൂവരശിനെയും പൈതൃക വൃക്ഷമായി സ്വർണ്ണപ്പന്നലിനെയും തിരഞ്ഞെടുത്തു. വരയാടാണ് ഇടുക്കി ജില്ലയുടെ മൃഗം. വെള്ളവയറൻ ഷോളക്കിളി ജില്ലാ പക്ഷിയും ആനമുടി ഇലത്തവള ജില്ലാ ഉഭയജീവിയും മലനീർനായ ജില്ലാ ജലജീവിയുമാണ്. വാൽപൊട്ടൻ മൺപാമ്പ്, കുയിൽ മത്സ്യം, പളനിഗിരി ശൃംഖൻ സർപ്പം, മലനിഴൽ തുമ്പി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജീവിവർഗ്ഗങ്ങൾ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പുഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ 2nd മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1045 പോയിന്റും നിഫ്റ്റി 371 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ചിറയൻകീഴിൽ സജി എന്ന യുവാവിനെ പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചുകൊന്ന സംഭവം നാടിന്റെ മനസാക്ഷിയെ ഒലിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസ് തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് UDF ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉയർത്തി. സംസ്ഥാന സർക്കാരിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം. LDF സർക്കാരിന്റെ ആവർത്തനം തന്നെയാണ് UDF സർക്കാരെന്നും തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, എസ് സുരേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട സേവാജ്യോതി യാത്ര കേരളത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതായും ശ്രീ MT രമേശ് വ്യക്തമാക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും 6 വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് ബാധകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 57th GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. GST ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി GST കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ 2nd മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ജോസഫ് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസൻ കൂട്ടരും പാടിയ ഗാനം, ഹരിനാരായണന്റെ വരികൾ, രഞ്ജൻ രാജിന്റെ സംഗീതം.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: മുന്തിരിക്കല്ലിനെ കയ്പ അല്ലേ, കല്ലിന്റെ കയ്പ് നീ ഒന്നറിയും.

0: പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ ഓണാട്ടുകരയുടെ സാംസ്കാരിക ആഘോഷത്തിന്റെ കുറച്ച് അറിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2026 സെപ്റ്റംബർ 23 ഓണാട്ടുകരയുടെ മണ്ണിൽ അരങ്ങേറിയത് ഒരു അപൂർവമായ കാഴ്ചയായിരുന്നു. ഓച്ചിറയിലെ 28-ാം ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കാളകെട്ട് ഉത്സവം. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളുടെ കൂട്ടായ്മയിലാണ് ഈ കാളകെട്ട് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കാളകെട്ട് ഉത്സവം നേരിൽ കാണാൻ പോയിരുന്നു. പോയവർ അവിടെ എത്തിയപ്പോൾ അലങ്കരിച്ച് കെട്ടിയ കൂറ്റൻ കാളകളെയും അവയെ ചുറ്റിപ്പറ്റിയുള്ള ജനക്കൂട്ടത്തെയും ആഘോഷ അന്തരീക്ഷവും ആ കാഴ്ചയുടെ ഭംഗിയും കണ്ട് എല്ലാം മറന്നൊന്ന് നിന്നില്ലേ? ആ മനോഹരമായ കാഴ്ചയ്ക്ക് പിന്നിൽ നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ഒരു വിശ്വാസവും ഒരു ഐതിഹ്യവും ഒരു വലിയ കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മകളും ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ് കാളകെട്ട് ഉത്സവത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാളകെട്ടിൻ്റെ പിന്നിലെ ഐതിഹ്യം, അതിനായുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ ചമയങ്ങളുടെ പ്രത്യേകതകൾ എല്ലാം ഒന്ന് മനസ്സിലാക്കാം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കലയും കരവിരുതും കൂട്ടായ്മയും പരസ്പരം തൊട്ട് ചുവപ്പിലും വെളുപ്പിലും ഉടുത്തൊരുങ്ങി ഓണാട്ടുകരയുടെ സ്വന്തം കാളകൾ തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഓച്ചിറ കാളകെട്ടിന് പിന്നിൽ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിശ്വാസവും ഐതിഹ്യവുമുണ്ട്. ഓണാട്ടുകരയുടെ മണ്ണിനോടും കൃഷിയോടും മനുഷ്യൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഐതിഹ്യം. എന്നാൽ ഇത് എന്നാണ് കൃത്യമായി തുടങ്ങിയതെന്ന് പറയാവുന്ന വ്യക്തമായ ചരിത്രരേഖയൊന്നും നമുക്ക് ലഭ്യമല്ല. പണ്ടുകാലത്ത് ഓണാട്ടുകരയിലെ ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം കൃഷിയായിരുന്നു. കർഷകന്റെ അധ്വാനത്തിൽ കാളകൾക്കും ഒരു വലിയ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാളകൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗം മാത്രമായിരുന്നില്ല, കൃഷിയുടെ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പ്രതീകം കൂടിയായിരുന്നു. കാളകളുടെ സംരക്ഷണത്തിനും നല്ല വിളവിനും വേണ്ടി നന്ദികേശനെ പ്രീതിപ്പെടുത്തണമെന്ന വിശ്വാസത്തിൽ കാളയുടെ രൂപങ്ങൾ നിർമ്മിച്ച് ഓച്ചിറ പരബ്രഹ്മത്തിന് സമർപ്പിച്ചു തുടങ്ങിയെന്നാണ് പഴമക്കാർ പറയുന്നത്. കാലം കടന്നുപോയപ്പോൾ ആ വിശ്വാസവും ആചാരവും കൂടുതൽ ജനകീയമായി. കർഷകരും നാട്ടുകാരും ചേർന്ന് കൂറ്റൻ കാളരൂപങ്ങൾ നിർമ്മിക്കുകയും അവയെ വർണ്ണശബളമായി അലങ്കരിച്ച് ഓച്ചിറയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പതിവായി അത് വളർന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഈ കെട്ടുകാളകൾ വെറുമൊരു കൗതുക കാഴ്ചയല്ല, ഒരു നാടിൻ്റെ കാർഷിക പാരമ്പര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. ഇത്രയും ഭംഗിയായി കെട്ടുകാളകളെ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ പിന്നിൽ എത്രയോ ദിവസങ്ങളിൽ

ിലെ വലിയ അധ്വാനവും കരവിരുതും പരിശ്രമവുമുണ്ട്. ഓരോ ഭാഗവും കൃത്യമായി ഒരുക്കി രൂപവും ഭംഗിയും ഒത്തുചേർന്ന് പാരമ്പര്യത്തിൻ്റെ തനിമ ഒട്ടും ചോരാതെ കെട്ടുകാളകളെ ഒരുക്കുന്നത് ഒരു വലിയ കല തന്നെയാണ്. കെട്ടുകാളയ്ക്ക് പ്രധാനമായി നാല് നിർമ്മാണ ശൈലികളാണുള്ളത്: കടത്തനാടൻ ചുരിക മൂരി, നാട്ടുകോര, ഇടയ്ക്കാട് മൈല, വീരപാണ്ഡവ ശൈലി എന്നിവയാണവ. ഓച്ചിറയിൽ കൂടുതൽ കെട്ടുകാളകളെയും നിർമ്മിച്ചിരിക്കുന്നത് വീരപാണ്ഡവ ശൈലിയിലാണ്. എല്ലാ വർഷവും മിഥുനമാസം പകുതിയോടെ കാളകെട്ട് സമിതികൾ യോഗം ചേർന്ന് ഉത്തരവാദിത്തങ്ങളുടെ ചുമതല ഏൽക്കുന്നതോടെയാണ് ആ വർഷത്തെ കാളകെട്ടിന് ഔപചാരികത കൈവരിക. പിന്നീട് പന്തൽ കെട്ടും. തലേവർഷം സൂക്ഷിച്ചു വെച്ച കെട്ടുരുപ്പടികൾ പുറത്തിറക്കും. വിളഞ്ഞ ആഞ്ഞിലിത്തടിയുടെ കാതലാണ് ചട്ടക്കൂടിനും ഉടലിൻ്റെ പണിക്കും മറ്റും ഉപയോഗിക്കുന്നത്. കെട്ടുകാളയ്ക്ക് 15 പ്രധാന ഭാഗങ്ങളുണ്ട്. അലങ്കാരവും നെറ്റിപ്പട്ടവും മാറ്റിയാൽ ചക്രം, കുറ്റിക്കോൽ, മുട്ടുവല്ലഴി, വല്ലഴി, ഉലവുപടി, കാൽ, മുരുത്തുകോൽ, പള്ളക്കോൽ, നാഴി, കഴുത്തുകോൽ, കഴുത്തുമുരുത്ത്, പള്ളമുരുത്ത്, അങ്കപ്പലക, കർണക്കോൽ, തല എന്നിങ്ങനെ 15 ഭാഗങ്ങൾ. ആഞ്ഞിലിത്തടിയിലുള്ള ചട്ടക്കൂട് പൂർത്തിയാകുന്നതോടെ കെട്ടുകാരെത്തും. വലിയ കാളകൾക്ക് ഇപ്പോൾ ചട്ടത്തിനും കാലിനും തടിക്ക് പുറമെ സ്റ്റീലിൻ്റെ സി ചാനലുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തും. നെറ്റ് ചട്ടക്കൂട് പൂർത്തിയായാൽ കെട്ടുതുടങ്ങും. അടിസ്ഥാന ചട്ടക്കൂട് അല്ലെങ്കിൽ വണ്ടിക്കൂട് എന്നാണ് അതിനെ വിളിക്കുന്നത്. കുറുക്ക് ചട്ടം, കുറ്റിക്കാൽ, ചട്ടം താങ്ങി, വല്ലഴി, വീൽ, ആപ്പുകൾ തുടങ്ങിയവയൊക്കെ ചേർന്നാണ് ചട്ടക്കൂട് വരുന്നത്. കാളയുടെ വലിപ്പമനുസരിച്ച് കണക്കിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമെങ്കിലും 5 അടി മുതൽ വരുന്ന ചെറു കാളകൾ മുതൽ 70 അടി വരുന്ന വലിയ കാളകൾ വരെ 9 ഭാഗങ്ങളാണ് ചട്ടക്കൂടിൽ ഉള്ളത്. വെള്ള, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങളാണ് കാളത്തലയ്ക്ക് മൂടികൂട്ടുന്നത്. ചട്ടത്തിന് മുകളിലേക്ക് കാളയുടെ ഉടലിന് വേണ്ട ഭാഗങ്ങൾ ആഞ്ഞിലിത്തടിയിലാണ് പണിയുന്നത്. ഇവയെല്ലാം കൃത്യമായ അളവിൽ ചേർത്ത് വെച്ച ശേഷം നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. ചിങ്ങമാസത്തിൻ്റെ തുടക്കത്തിലാണ് കാളയുടെ ഉടലിന് ആകൃതി വരുത്താൻ വേണ്ടി വൈക്കോൽ ഉണക്കി തുടങ്ങുന്നത്. കാളയുടെ ആകൃതി വരുത്താൻ നീളൻ വൈക്കോലായ ചേറാടിക്കച്ചി തന്നെ വേണം. ഇത് വലിയ തിരികളായി തെറുത്താണ് ഉടലിനുള്ളിൽ നിറയ്ക്കുക. ചട്ടക്കൂടിൽ വൈക്കോൽ നിറഞ്ഞാൽ മുൻകാലിൻ്റെ പണിയാണ്. ഇങ്ങനെ ഓരോ ഭാഗവും തീർത്ത ശേഷം കാളകളുടെ അഴകളവ് വരുത്തി വൈക്കോൽ ഇഴക്കയർ ഉപയോഗിച്ച് കെട്ടിയുറപ്പിക്കും. ഇതിനു മേലെ ചാക്ക് പൊതിയുന്നതോടെ നിർമ്മാണത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാകും. പിന്നീട് കാളകളെ ഇലാസ്റ്റിക് ചാക്കും ചിലയിടങ്ങളിൽ മുൻവർഷത്തെ തുണിയും ഉപയോഗിച്ച് പൊതിയും. പുതിയ തുണി ഉപയോഗിച്ച് പൊതിഞ്ഞാൽ ശിരസ് കയറ്റുകയാണ് പിന്നീടത്തെ പ്രധാന ചടങ്ങ്. നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും വലതുഭാഗത്ത് ശിവസങ്കല്പത്തിലുള്ള ചുവന്ന കാളയുടെ ജോലിയായിരിക്കും ആദ്യം പൂർത്തിയാവുക. കാളകളുടെ നിർമ്മാണത്തിലെ പ്രധാന ഭാഗമാണ് ശിരസ് ഉറപ്പിക്കൽ. നിർമ്മാണ സ്ഥലത്തിന് പുറത്താണ് ശിരസ് സൂക്ഷിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് ശിരസ് ഘോഷയാത്രയായി കൊണ്ടുവരും. ഇത് നിർമ്മാണം നടക്കുന്ന പന്തലിൽ സൂക്ഷിക്കും. നിലവിളക്കും നിറപറയും ഗണപതി ഒരുക്കും വെച്ച് ഭക്തിയാദരപൂർവ്വം സൂക്ഷിക്കുന്ന ശിരസിന് മുന്നിൽ ഭക്തർക്ക് കാണിക്ക സമർപ്പിക്കാനും സൗകര്യമുണ്ടാകും. പകൽ ഭാഗവത പാരായണവും വൈകുന്നേരം കലാപരിപാടികളും നടക്കും. പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം ക്രെയിൻ ഉപയോഗിച്ച് കഴുത്തുവട്ടത്ത് ശിരസ് ഉറപ്പിക്കും. ഇതിനുശേഷം കർണക്കോൽ ഉപയോഗിച്ച് ഇരു കാളകളുടെയും ശിരസുകൾ ശരീരവുമായി ബന്ധിക്കും. പിന്നീട് കുടമണികളും അലങ്കാരങ്ങളും അണിയിച്ചാൽ കർണക്കോലിൽ നെറ്റിപ്പട്ടം ചാർത്തും. മുൻകാലങ്ങളിൽ പിത്തളയിൽ തീർത്ത പല വലിപ്പത്തിലുള്ള കുമിളകൾ സ്വർണം പൂശിയ ശേഷം പ്രത്യേകതരം തുണിയിൽ സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു. ചില പ്രത്യേക സമുദായക്കാരാണ് ഈ ജോലി വിവിധ ഘട്ടങ്ങളിലായി വിഭജിച്ച് ചെയ്തു വന്നിരുന്നത്. 30 അടി ഉയരമുള്ള നെറ്റിപ്പട്ടം സ്വർണം പൂശാൻ 10 പവൻ വേണ്ടിവരും. സ്വർണവില ഉയർന്നതോടെ

0: ഇത് മാറി ഇപ്പോൾ ഫൈബർ കുമിളകളാണ് ഉപയോഗിക്കുന്നത്. ഓച്ചിറയിലെ കൂറ്റൻ കെട്ടുകാളകൾക്ക് അതിൻ്റെതായ പേരുകളുണ്ട്. അതിലൂടെ ഒരു വിശ്വാസവും ഒരു പാരമ്പര്യവും കൂടി അവയോട് ചേർന്ന് നിൽക്കുന്നു. പുരാണങ്ങളിലെയും ദേവസങ്കല്പങ്ങളിലെയും പേരുകൾ മുതൽ വീരതയും ശക്തിയും സൂചിപ്പിക്കുന്ന പേരുകൾ വരെ ഈ കാളകൾക്ക് നൽകിയിട്ടുണ്ട്. തലപ്പൊക്കത്തിൽ മുന്നിൽ നിൽക്കുന്നവരുടെ പേരുകളിൽ ചിലത് ഇങ്ങനെയാണ്: വിശ്വ പ്രജാപതി കാലഭൈരവൻ, ഓണാട്ട് കതിരവൻ, തിരുമുഖ വേടൻ, ശിവപ്രിയൻ, അഘോര രുദ്രനേത്രൻ, ശിവസ്വരൂപൻ, ഇടംപിരി മലമ്പിരി വാരനാട് കൊമ്പൻ. അങ്ങനെ പോകുന്നു പേരുകൾ. കാളകളുടെ തലയെടുപ്പും വീര്യവും പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിൽ തെളിയും. ഈ കൂറ്റൻ കെട്ടുകാളകൾക്കൊപ്പം മറ്റൊരു കൗതുകം കൂടിയുണ്ട്. സ്വർണം, വെള്ളി, പഞ്ചലോഹം തുടങ്ങിയ ലോഹങ്ങളിൽ നിർമ്മിച്ച ചെറിയ കെട്ടുകാളകളെയും ഓച്ചിറയിൽ കാണാം. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ഇവയ്ക്ക് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. ഭംഗിയിലും വലിപ്പത്തിലും കെട്ടുകാളകളെ ഒരുക്കുന്നതിന് വലിയൊരു സാമ്പത്തിക ചെലവുമുണ്ട്. വിശ്വ പ്രജാപതിക്ക് ഏകദേശം 20 ലക്ഷം ചെലവ് വരുമ്പോൾ രൗദ്രസ്കന്ധന് 50 ലക്ഷമാണ് ചിലവ് വരുന്നത്. അങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഓരോ കെട്ടുകാളയെയും ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാളകെട്ട് വലിയൊരു കൂട്ടായ്മയ്ക്കൊപ്പം വലിയ സാമ്പത്തിക പങ്കാളിത്തവും ആവശ്യമായ ഒരു ആഘോഷം കൂടിയാണ്. ഓച്ചിറ കാളകെട്ടിൽ എപ്പോഴും ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള രണ്ട് കാളകളെ ഒന്നിച്ചാണ് എഴുന്നള്ളിക്കുന്നത്. അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഓച്ചിറയിലെ പ്രതിഷ്ഠ പരബ്രഹ്മമാണ്, അതായത് ആകാരമില്ലാത്ത ദൈവ ചൈതന്യം. ഇവിടെ കെട്ടിയൊരുക്കുന്ന വലിയ വെളുത്ത കാള പരമാത്മാവിനെയും, അതായത് ദൈവ ചൈതന്യത്തെയും, ചുമന്ന കാള ജീവാത്മാവിനെയും പ്രതീകവൽക്കരിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിയണം എന്ന ആത്മീയ തത്വമാണ് ഇതിന് പിന്നിൽ. പ്രകൃതിയും പുരുഷനും, അതായത് ശിവനും ശക്തിയും ചേരുമ്പോഴാണ് പ്രപഞ്ചം പൂർണ്ണമാകുന്നത് എന്ന സങ്കല്പവും ഇതിന് പിന്നിലുണ്ട്. ഓച്ചിറയിലെ 52 കരകളിൽ നിന്നും കാളകളെ പടനിലത്തേക്ക് കൊണ്ടുവരുമ്പോൾ പരബ്രഹ്മത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന ഐക്യത്തിന്റെ സന്ദേശവും നൂറ്റാണ്ടുകളായുള്ള ആചാര മഹിമയും നിലനിർത്താനാണ് ഈ നിറങ്ങൾ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. കാളകെട്ട് ഉത്സവം കഴിഞ്ഞ് വാദ്യമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെയാണ് കാളകളെ കരകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത്. കരയിലെത്തിച്ച ശേഷം തലഭാഗവും അലങ്കാരങ്ങളും വേർപെടുത്തി പെട്ടികളിൽ ഭദ്രമായി സൂക്ഷിക്കുന്നു. കൂറ്റൻ ഉടൽ ഭാഗങ്ങൾ അടുത്ത വർഷത്തേക്ക് വേണ്ടി കരയിലെ കാളപുരകളിലോ ക്ഷേത്രമുറ്റത്തോ സുരക്ഷിതമായി വെക്കുന്നു. കാളകെട്ടിന്റെ തുടക്കമായ കോൽ കെട്ട് മുതൽ തട്ടകത്തിൽ ഉത്സവാന്തരീക്ഷമാണ്. പണിപ്പുരയിൽ കഞ്ഞിസദ്യയും തുടങ്ങുന്നു. നാടിന്റെ കൂട്ടായ്മയുടെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഈ സദ്യ. എല്ലാ ദിവസവും വാദ്യമേളങ്ങളും വലിയ ആഘോഷവും ഉണ്ടാകും കാളകളെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതുവരെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓച്ചിറ കാളകെട്ടിനെ പറ്റിയുള്ള വിശേഷങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഈ വർഷത്തെ ഉത്സവം കാണാതെ പോയവർക്ക് ഒരു ചെറിയ നഷ്ടം തോന്നുന്നില്ലേ? സാരമില്ല, അടുത്ത ആഘോഷത്തിനായി നമുക്ക് ഒരു വർഷം കാത്തിരിക്കാം. ഇത്തവണ ഉത്സവം കണ്ട് ആസ്വദിച്ചവർക്കാകട്ടെ ഈ മനോഹര കാഴ്ചകൾ നല്ലൊരു ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കാം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. അതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം ജി എസ് ടി കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം, ആരോഗ്യം, സർക്കാർ സേവനങ്ങൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ കരുത്തു പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദൂര ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും പോലും ഇപ്പോൾ ഗുണനിലവാരമുള്ള അറിവ് നേടാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ മൊബൈൽ ഫോണുകൾ ആധുനിക ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായും മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും 5G കണക്ടിവിറ്റി എത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി അടയാളപ്പെടുത്തുന്നതാണ് 4 ദിവസത്തെ പരിപാടി. ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. 2014 ഒരു ജിഗാബൈറ്റ് ഡാറ്റയ്ക്ക് 268 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അതിന് 8 രൂപയോളം മാത്രമേ ചെലവാകുന്നുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം ജി എസ് ടി കൌൺസിൽ റദ്ദാക്കി. നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള തുകയുടെ പരിധി 5 കോടി രൂപയായി ഉയർത്തിയെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 57th ജി എസ് ടി കൌൺസിലിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. ജി എസ് ടി നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നികുതി നോട്ടീസുകൾക്കും അനുബന്ധ നടപടികൾക്കും രാജ്യത്തുടനീളം ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരും. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ല. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇത്തരം ഇടപാടുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ജനുവരി 29 വീണ്ടും പരിഗണിക്കും. സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസം, ഗവേഷണം എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധി ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2026 പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൈവരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചതായി അദ്ദേഹം പറഞ്ഞു.
2: The approach that we took was an approach which was focused on making AI accessible to a very large section of startups, academia, researchers and students. And that approach has really paid us dividends. Today we are among the countries which have adopted and used AI for getting real benefits. And real benefits come from using that technology to generate productivity gains, cost gains, revenue gains and making a difference in people's lives.
1: കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നൂതന പരിഹാരങ്ങളും തുടർച്ചയായ പരിഷ്കരണങ്ങളും ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. COP31 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്ലീനറി ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ തീവ്രമായ ഈ സാഹചര്യത്തിൽ വാക്കുകൾക്കപ്പുറം കൃത്യമായ നടപടികൾ അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. വനിതാ ശിശു വികസന വകുപ്പ് തലത്തിലെ ഉച്ചകോടിയുടെ നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ന് ആരംഭിച്ച 2 ദിവസത്തെ ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നുമുള്ള വനിതാ ശിശു വികസന രംഗത്തെ നേതാക്കളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്പായുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇതിനായി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗികാതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി

0: 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനത്തിന്റെയും സാമൂഹിക ശാക്തീകരണത്തിന്റെയും ഉദാഹരണമാണ് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ജനങ്ങൾക്ക് ഏറെ സഹായകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഈ വർഷം 2 ഒക്ടോബർ വരെ 77 ലക്ഷത്തിലധികം പേരാണ് ഉപയോഗിച്ചത്. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ വാട്ടർ മെട്രോ വലിയ സഹായമാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത്. കൊച്ചി നിവാസികൾക്കും വാട്ടർ മെട്രോയെക്കുറിച്ച് പറയാൻ ഏറെ സന്തോഷമാണ്. സാധാരണക്കാർക്ക് ആസ്വദിക്കാനാകുന്ന ആഡംബര യാത്രയാണ് വാട്ടർ മെട്രോ നൽകുന്നതെന്ന് കൊച്ചി സ്വദേശിയും എഴുത്തുകാരനുമായ ടി എൻ വേണുഗോപാലൻ ചൂണ്ടിക്കാട്ടുന്നു.
2: കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തിൽ വാട്ടർ മെട്രോ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പ്രധാനമായും ചിതറിക്കിടക്കുന്ന ഈ ദ്വീപുകളെ നഗരപ്രദേശവുമായി ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമെന്ന നിലയിൽ സാധാരണക്കാരന് ആസ്വദിക്കാവുന്ന ഒരു ആഡംബര യാത്രാനുഭവമായി വാട്ടർ മെട്രോ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട്.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3 T20 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ 94th വാർഷികം ഇന്ന് ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെക്കുറിച്ച് എടുത്തു പറഞ്ഞ എയർ ചീഫ് മാർഷൽ AP സിംഗ്, സേനയുടെ യഥാർത്ഥ കരുത്ത് അത്യാധുനിക ഉപകരണങ്ങളിലോ സാങ്കേതിക വിദ്യയിലോ മാത്രമല്ല, മറിച്ച് വ്യോമസേന പോരാളികളിലാണെന്ന് ചൂണ്ടിക്കാട്ടി. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേനാ താവളത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവേ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വ്യോമശക്തിക്കുള്ള പങ്ക് അദ്ദേഹം എടുത്തു പറഞ്ഞു. സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും ഇന്ത്യയെ മുൻപന്തിയിലെത്തിക്കാൻ തദ്ദേശീയ ഗവേഷണം, നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി സതീഷ് ചന്ദ്ര ദുബെ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ആര്യൻസ് വേൾഡ് ടെക് ആന്റ് ഇന്നൊവേഷൻ സമ്മിറ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സമ്മേളനത്തിൽ സാങ്കേതിക വിദ്യ, ഗവേഷണം, ഊർജ്ജം, ധാതുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയും ഘാനയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആരോഗ്യം, കൃഷി, ഔഷധ മേഖല, ഖനനം, പ്രതിരോധം, റെയിൽവേ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം ആഴത്തിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, ശാസ്ത്രീയ ഗവേഷണം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇരുപക്ഷവും കൈമാറി. ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് ഇന്ത്യ ആരോപിച്ചു. ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ഭീകര സംഘടനകൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണയെ മറച്ചുവെക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കവേ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി രഘു പുരിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുമെന്നും രാജ്യത്തിനെതിരായ തുടർച്ചയായ ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രസാർഭാരതിയും ഇൻഡോട്ട് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി കിസാൻ ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുന്നു. രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ നിന്നും ക്രിക്കറ്റ് താരങ്ങളെയും ഗായകരെയും കണ്ടെത്തുന്നതിനായി രൂപപ്പെടുത്തിയ ദേശീയ കായിക പ്രതിഭാവേദിയാണ് KCL. പ്രധാന വാർത്തകൾ വീണ്ടും. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444 0. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രെഗ്നൻസി.

ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് പട്ടം പറത്തുന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യയിൽ ഓരോ 5 മിനിറ്റിലും ഒരാൾ പട്ടം പറത്തുന്നു. സമാധാനത്തിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ ലോഗോ, പട്ടം പറത്തുന്നിടത്ത് സമാധാനം നിലനിൽക്കുന്നു എന്ന് ഐതിഹ്യം. സമാധാനത്തിൻ്റെ മൃഗം കുതിരയാകുന്നു, പക്ഷിപ്രാവ്, പ്രാണി പച്ചവിട്ടിൽ അല്ലെങ്കിൽ ശലഭം, മത്സ്യം ഡോൾഫിൻ എന്നീ രൂപങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ പട്ടത്തിൽ ഇതിൻ്റെ രൂപങ്ങൾ നൽകി പറത്തുന്നു. ചൈന, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പട്ടം പറത്തിയിരുന്നു. കേരളത്തിൽ കടൽ തീരങ്ങൾ, വയലുകൾ, തുറസായ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പറത്തിയിരുന്നു. കേരളത്തിൽ പാലക്കാട്, ഒറ്റപ്പാലം, കാഞ്ചിക്കോട്, നെല്ലിയാമ്പതി, കൊല്ലം, എറണാകുളം, അഴിക്കൽ, ആലപ്പുഴ ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിൽ പറത്തിയിരുന്നു. വിമാനവാഹിനി കപ്പലിലെ വിമാനങ്ങൾക്ക് കപ്പലിലെ ഇറങ്ങുവാൻ പുറത്തുള്ള ബ്രേക്കായി പട്ടമെന്ന പാരച്യൂട്ട് ഉപയോഗിച്ചിരുന്നു. തുമ്പിക്കൈ കൊണ്ട് കല്ലെടുക്കുന്നത് പോലെയാണ് പറത്തുന്ന പട്ടത്തിൻ്റെ വാൽഭാഗം. മഞ്ഞു പ്രദേശം, മഴയുള്ള, കാറ്റില്ലാത്ത കാടുള്ള പ്രദേശം, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ പറത്തുവാൻ കഴിയില്ല. പട്ടത്തിന് കരണ്ടില്ല, കാന്തമില്ല, ശബ്ദമില്ല. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് പട്ടം പറത്തുവാൻ കഴിയില്ല. നാണക്കേട് കൊണ്ട് പറത്തുവാൻ കഴിയാത്തവരുമുണ്ട്. അത് കൊച്ചുകുട്ടികളുടെ വിനോദമല്ലേ? നെല്ലിയാമ്പതി, പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ പട്ടം പറത്താൻ സംഘടനകളും ക്ലബുകളും ഉണ്ട്. ക്ഷേത്രങ്ങളിലും പള്ളികളിലും പെരുന്നാളിനും കൊടി ഉയരുന്ന സമയത്തും പട്ടം പറത്തുന്നവരുണ്ട്. ഐതിഹ്യത്തിൻ്റെ പ്രതീകം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പട്ടം പറത്തി ഉദ്ഘാടനം ചെയ്യുന്നവരുമുണ്ട്. ആര്യഭട്ട എന്ന ശാസ്ത്രജ്ഞൻ താമസിച്ചിരുന്ന വീടാണ് ആശ്രമം. പിൽക്കാലത്ത് ആ മൈതാനത്തിൻ്റെ പേര് ആശ്രമം എന്നായി. കൊല്ലത്താണ് ഈ സ്ഥലം. അദ്ദേഹം പട്ടം പറത്തിയിരുന്നതായി ചരിത്രത്തിൽ പറയുന്നു. 1752 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഇംഗ്ലണ്ടുകാരൻ, പട്ടം പറക്കുന്ന നൂലിൽ ലോഹക്കുഴൽ താക്കോൽ രൂപത്തിലിട്ട് ഇടിമിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് മനസ്സിലാക്കി. ജനങ്ങൾ പട്ടം പറത്തി സന്ദേശങ്ങൾ അറിയിച്ചിരുന്നു. ബുദ്ധിയും മനസ്സും അവയവുമല്ല, എന്നാൽ പട്ടം പറത്തിയാൽ ശരീരത്തിനൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നു. ഇന്ത്യയിലും കേരളത്തിലും വളരെയധികം കൈറ്റ് ക്ലബ്ബുകളുണ്ട്. സ്കൂൾ ശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും പട്ടമുണ്ടാക്കി പറത്തുന്ന മത്സരങ്ങൾ ഉണ്ടാകണം. പറത്തണമെങ്കിൽ കാറ്റിൻ്റെ ദിശ, വേഗം, വ്യാപനം, മർദ്ദം, കാലാവസ്ഥ തുടങ്ങിയവ അറിഞ്ഞിരിക്കണം. ISRO ലോഗോ ഒരു പെൻസിലിൽ മുനയിൽ പട്ടവും ആകാശവുമാണ്. തത്വം ഓക്സിജന്റെ മുകളിൽ എയർ ബ്രീത്തിങ് എന്നതാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജ് തൻ്റെ കുട്ടിക്കാലത്തിൽ പട്ടം പറത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം തൻ്റെ കുട്ടിക്കാലത്ത് മകരമാസം പട്ടം പറത്തിയിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടുജാതിക്കാർ തുറസായ സ്ഥലങ്ങളിൽ ഇലയും നാരും ഉപയോഗിച്ച് പട്ടം പറത്തിയിരുന്നതായിട്ട് ചരിത്രം പറയുന്നു. പാരച്യൂട്ട്, ഗ്ലൈഡർ, ഡ്രോൺ എന്നിവ പട്ടത്തിൻ്റെ രൂപഭേദമാണ്. പട്ടത്തിന് ജ്ഞാനമെന്നും ഉയർച്ചയെന്നും അർത്ഥമുണ്ട്. തിരുവനന്തപുരത്ത് പട്ടം എന്നൊരു സ്ഥലമുണ്ട്. കൊല്ലത്ത് പട്ടം തുരുത്ത് എന്നൊരു സ്ഥലവുമുണ്ട്. ആനയ്ക്ക് നെറ്റിപ്പട്ടം ചാർത്തുക എന്നൊരു ചടങ്ങുമുണ്ട്. ഇന്ത്യയിൽ ധാരാളമായി പട്ടം പറത്തുന്ന സ്ഥലങ്ങളുണ്ട്. സൂറത്ത്, ഗ്വാളിയർ, നാഗ്പൂർ. ഇന്ത്യയിൽ പട്ടം പറത്തി അപകടത്തിൽ മരിക്കുന്നവർ 64 മിനിറ്റിൽ ഒരാൾ എന്നതാണ്. ദീപാവലി, ഹോളി, മകരസംക്രാന്തി, തിരുവോണം എന്നീ ആഘോഷങ്ങളിലാണ് കൂടുതൽ പേർ മരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയും വൈദ്യുതി കമ്പിയിൽ നൂൽ തട്ടി കറണ്ടടിച്ച് തുടങ്ങിയ പട്ടം പറത്തലുകൾ വടംവലിക്ക് പിന്നോട്ട് പോയാൽ 1st ലഭിക്കുന്നത് പോലെയാണ്. പായ്വെള്ളം, പായ്ക്കപ്പൽ, പാരച്യൂട്ട് എന്നിവ പട്ടത്തിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പട്ടം പറത്തി പരസ്പരം പട്ടങ്ങൾ കുരുക്കി വാക്കുതർക്കമുണ്ടായി മരണം വരെ സംഭവിക്കുന്ന വാർത്തയും നമ്മൾ കേട്ടിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. പട്ടം പല ഇനമുണ്ട്. സാധാരണ പട്ടം, വിദേശപ്പട്ടം, പഴമുറപ്പട്ടം, കയറുപയോഗിച്ചുള്ള പട്ടം, തുണിപ്പട്ടം, പട്ടുപട്ടം, മൈക്രോൺ പട്ടം. പട്ടം പറത്തണമെങ്കിൽ ശരീരത്തിൻ്റെ സന്തുലനവും കണ്ണിൻ്റെ കാഴ്ചശക്തിയും പരിസര വീക്ഷണവും പട്ടത്തിൻ്റെയും നൂലിൻ്റെയും ഗുണനിലവാരമോ എന്നിവ അറിഞ്ഞിരിക്കണം. പട്ടമൊരു കൗതുകവും പുതുമയും അത്ഭുതകരവും സത്യവുമാണ്. തെറ്റായ രീതിയിൽ പട്ടം നിർമ്മിച്ചാൽ പറക്കില്ല. സൂക്ഷ്മം കെട്ടുന്നതും ശരിയായിരിക്കണം. നൂലിൽ കൂടി വട്ടത്തിലുള്ള കളർ പേപ്പറുകൾ അയക്കുന്നതിന് അഞ്ചൽ എന്നാണ് പറയുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ പട്ടത്തിന് വാസ്തു പുരുഷൻ എന്നാണ് പറയുന്നത്. പട്ടത്തിൻ്റെ രാശി തുലാം രാശി. പട്ടം പറത്തൽ പാടില്ലാത്ത സ്ഥലങ്ങൾ കേരളത്തിൽ വാഗമൺ, ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യത

0: ഉള്ള സ്ഥലങ്ങൾ, വിമാനത്താവളങ്ങൾ, പരിസരം, കൂടുതൽ വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ തുടങ്ങിയവയാണ്. അഫ്ഗാനിസ്ഥാനിലെ ചക്രവർത്തി ഷെർഷാ സൂരി പറത്തിയിരുന്ന പട്ടം ലേലത്തിന് പോയത് ലക്ഷക്കണക്കിന് രൂപയിലായിരുന്നു. നിരന്തരം പട്ടം പറത്തുന്ന ഒരാൾക്ക് കോപം വരില്ല, എന്നാൽ ശക്തിയും ബുദ്ധിയും പോസിറ്റീവ് എനർജിയും ഉണ്ടാകും. പട്ടത്തിന്റെ സംസ്കാരം വളരെ പൂർവികമാണ്. പട്ടത്തിന്റെ ശത്രു ഉയരങ്ങളിൽ പറക്കുന്ന പരുന്താണ്. ഉയരങ്ങളിൽ പട്ടത്തിനെ ആക്രമിക്കും. കാറ്റ് രണ്ടു തരം: പകൽ കരയിൽ നിന്നും വീശുന്ന കാറ്റ് പകൽക്കാറ്റ്, രാത്രി കടലിൽ നിന്നും വീശുന്ന കാറ്റ് കടൽക്കാറ്റ്. രാത്രി കാലങ്ങളിൽ പട്ടം പറത്തുവാൻ കഴിയില്ല. രാജ്യങ്ങളുടെ ചിഹ്നം പട്ടത്തിൽ ആലേഖനം ചെയ്ത് പറത്തുന്നത് കൂടാതെ വിശിഷ്ട വ്യക്തികളുടെ ഫോട്ടോയും അതിനോടൊപ്പം പറത്തുന്നവരുമുണ്ട്. ഇന്ത്യയിൽ ഉദ്ദേശം 6 കമ്പനികൾ പട്ടം ലോഗോയായി ഉപയോഗിക്കുന്നവരുണ്ട്. കൊല്ലത്തെ സാരഥി എന്ന കമ്പനി ലോഗോ ഉപയോഗിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ പട്ടം പറത്തുന്ന നൂല് കഴുത്തിൽ കുരുങ്ങി ഇരുചക്ര വാഹനങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നു. വാഹനങ്ങളുടെ മുൻപിൽ കമ്പി വളച്ച് കെട്ടി റാ രൂപത്തിൽ അപകടം ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവരുമുണ്ട്. പട്ടം പറത്തി സന്ദേശങ്ങൾ കൈമാറുന്ന പൊതുസ്ഥലത്ത് നൈലോൺ തങ്കൂസ് നൂലുകൾ ഉപയോഗിച്ച് പറത്തുന്നത് ഒഴിവാക്കുക. കഴുത്തിലോ കൈവിരലുകളിലോ ഉരസി മുറിവുകൾ ഉണ്ടായി ജീവൻ വരെ നഷ്ടമാകുന്ന സാധ്യതയുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ പട്ടത്തിന്റെ സംഖ്യ 7 ആണ്. കൗതുകമായി പല രാജ്യങ്ങളുടെയും പട്ടം ശേഖരിക്കുന്നവരുമുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും പട്ട ക്ലബ്ബുകൾ തുടങ്ങുന്നത് നല്ലതാണ്. വേണ്ട നിർദ്ദേശങ്ങൾ കൈറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ലഭിക്കും. പട്ടത്തിന് 9 ഭാഗങ്ങളാണ് ഉള്ളത്. സാധാരണ പട്ടം നിർമ്മിക്കുന്നതിന് ശരാശരി 1 മണിക്കൂറിൽ കൂടുതൽ വേണ്ടിവരും. പട്ടത്തിന്റെ നൂലിൽ കൂടി അഞ്ചൽ വിടുക എന്നൊരു സമ്പ്രദായം നിലനിന്നിരുന്നു. ആകയാൽ 9 ആം തീയതി ലോക അഞ്ചൽ ദിനമാണ്. പട്ടം പറത്തി ഇന്ത്യയിൽ മരിക്കുന്നവർ കൂടുതലും 18 വയസ്സിന് താഴെ ഉള്ളവരാണ്. പട്ടത്തിന്റെ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ബാർട്ടർ സമ്പ്രദായം തമിഴ്നാട്ടിൽ നിലനിന്നിരുന്നു. പട്ടത്തിന്റെ മുദ്രാവാക്യം 1 ആകാശം 1 ലോകം, സമാധാനം, ഐക്യം, സാഹോദര്യം തുടങ്ങിയാണ് പട്ടം ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.

ಸಿಂಬಲ್. ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ആത്മാവിന്റെ ഭാഷയാണ് സംഗീതം. ദേശകാല ഭാഷ അതിരുകൾ ഭേദിച്ച് ആസ്വാദനം എന്ന ആകാശത്തിന് കീഴിൽ ഏവരും ഒന്നിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി ഞങ്ങൾ സ്നേഹത്തിനും സന്തോഷത്തിനും ഒക്കെയായി ദാഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയനെ, എനിക്കൊപ്പം വന്ന് പാടൂ. ആനന്ദമഹലിലെ ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രിയ ഗായകൻ യേശുദാസാണ്, ഒപ്പം സലിൽദായും. എന്നാൽ അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കലാകാരനും കൂടിയുണ്ട്, ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയ യോഗേഷ് ഗൗർ. ശാസ്ത്രീയ സംഗീതത്തിന്റെ സ്വരഭംഗിയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാധുര്യവും യോഗേഷിന്റെ വരികളും ചേർന്നപ്പോൾ ഈ ഗാനം ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ നിത്യഹരിത ഗാനങ്ങളിൽ ഒന്നായി മാറി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ബോളിവുഡ് രംഗത്തെ ഏറ്റവും പ്രശസ്തനും ലളിതമായ വരികളിലൂടെ ശ്രദ്ധേയനും ഗാനരചയിതാവും എഴുത്തുകാരനുമായ ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. 1943 മാർച്ച് 19 ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1962 സഖി റോബിൻ എന്ന ചിത്രത്തിലൂടെയാണ് ഗാനരചയിതാവായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്. ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലിക നമുക്ക് സമ്മാനിച്ചിരുന്നു. സിനിമകൾക്ക് പുറമെ ദൂരദർശന്റെ സുവർണ കാലഘട്ടത്തിൽ നിരവധി പ്രശസ്തമായ ടെലിവിഷൻ പരമ്പരകളുടെ ശീർഷക ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയ താളുകളിൽ ആലേഖനം ചെയ്ത വരികൾ നമുക്ക് സമ്മാനിച്ച പ്രിയ എഴുത്തുകാരൻ യോഗേഷ് ഗൗർ സമ്മാനിച്ച വരികളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ സഞ്ചരിക്കുന്നത്. മധ്യകാല സിനിമാ സംവിധായകരായ ഹൃഷികേശ് മുഖർജി, ബസു ചാറ്റർജി എന്നിവരുമായുള്ള ബന്ധത്തിലൂടെയാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തി നേടിയത്. ആനന്ദ്, രജനീകാന്ത്, മനസ്സിൽ തുടങ്ങിയ ചിത്രങ്ങൾക്കായി അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിരുന്നു.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദ്യവും ലളിതവും എന്നാൽ ആത്മാവുള്ളതുമായ വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ എഴുത്തുകാരൻ യോഗേഷിന്റെ തൂലികയിൽ വിരിഞ്ഞ വിസ്മയങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. ഒരു ഗാനത്തിൽ അന്തർലീനമായിരിക്കുന്ന ശബ്ദവും സംഗീതവും വരികളുമെല്ലാം നമ്മെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. ചില വരികൾ നമ്മുടെ ജീവിതത്തോട് വളരെയധികം അടുത്തു നിൽക്കുന്നവയുമാകാം. ഒരു പക്ഷേ ആ വരികളുടെ ലാളിത്യമാകാം നമ്മെ അതിലേക്ക് ഏറെ അടുപ്പിച്ചിരുന്നത്. ശ്രീ യോഗേഷ് ഗൗറിന്റെ വരികൾ ഏതൊരു സാധാരണക്കാരന്റെ ഹൃദയത്തിലും കോറിയിടാൻ പാകത്തിന് ലാളിത്യം തുളുമ്പുന്നവയായിരുന്നു.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
0: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
0: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
0: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
0: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
0: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
0: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
2: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘം മൽഹാറിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ യോഗേഷ് ഗൗറിന്റെ വരികളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗാനരചയിതാവ് ശൈലേന്ദ്രയുടെ മരണശേഷം മറ്റൊരു ഗാനരചയിതാവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്ന സലിൽദ അദ്ദേഹത്തിന് ഒരു ഗാനം വാഗ്ദാനം ചെയ്യുകയും അതിനുള്ള വരികൾ എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് യോഗേഷ് ഗൗർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള വളരെ ഫലപ്രദമായ ഒരു സംഗീത ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിൽ മാന്ത്രിക വിസ്മയം തീർത്ത പ്രിയ ഗാനരചയിതാവ് ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചത്. ഗുൽസാർ പോലുള്ള സമകാലികരിൽ നിന്നും, അദ്ദേഹത്തിന് ശേഷം വന്ന ജാവേദ് അക്തർ പോലെയുള്ള എഴുത്തുകാരിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. സലീൽ ചൗധരി, ആർ.ഡി. വർമ്മൻ തുടങ്ങിയ പ്രഗത്ഭ സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം അനശ്വരമായ നിരവധി ഗാനങ്ങൾ സൃഷ്ടിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2010 അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. 2020 May 29 അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. എന്നിരുന്നാലും എത്രയോ ഹൃദയങ്ങളിൽ തെന്നിമാറാത്ത വരികളിലൂടെ നശ്വരതയിലെ അനശ്വരനായി ഇന്നും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മേഘമൽഹാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening to Radio Swandanam 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കഥ എല്ലാം കാണുന്ന ഒരാൾ, അതാണ് രണ്ട് കള്ളന്മാർ. ഒരിക്കൽ ഒരു സന്യാസിയെ സമീപിച്ചു. തങ്ങളെ സന്യാസി സഹായിക്കുമെന്ന ഒരു വാഗ്ദാനവും വാങ്ങി. അവരുടെ ആവശ്യം എന്തായിരുന്നെന്നോ, തങ്ങൾ ഒരു വീട്ടിൽ കവർച്ചയ്ക്ക് പോവുകയാണ്. ആ വീടിന്റെ മതിലിൽ സന്യാസി ഇരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. വരുന്നുണ്ടെങ്കിലോ ഉറക്കെ നാമം ചൊല്ലിയാൽ മതി. സന്യാസിയുടെ ജോലി അതാണല്ലോ, എപ്പോഴും നാമം ചൊല്ലലല്ലേ. അത് അടയാളമായി എടുത്തിട്ട് കള്ളന്മാർ, അതായത് ഈ സന്യാസിയുടെ നാമം ചൊല്ലൽ അടയാളമായി എടുത്ത് കള്ളന്മാർ വേണ്ടത് ചെയ്തു കൊള്ളാം. സഹായിക്കാമെന്ന് സത്യം ചെയ്തു പോയില്ലേ. സന്യാസി മതിലിൽ കയറി. കള്ളന്മാർ അകത്ത് കടക്കാൻ ഒരുങ്ങിയപ്പോൾ സന്യാസി ഉറക്ക നാമം ചൊല്ലി. കള്ളന്മാർ ഓടി അരികത്ത് വന്ന് ചോദിച്ചു, എന്താ ആരെങ്കിലും കാണുന്നുണ്ടോ? ദൈവം കാണുന്നുണ്ടോ എന്നെനിക്ക് സംശയം എന്ന് സന്യാസി പറഞ്ഞു. വെറുതെ ഭയപ്പെടുത്തി എന്നും പറഞ്ഞ് കള്ളന്മാർ വീണ്ടും അകത്ത് കടക്കാൻ ഒരുങ്ങിയപ്പോൾ സന്യാസിയുടെ നാമജപം ഉച്ചത്തിൽ ഉയർന്നു. കള്ളന്മാർ ഓടി അരികിലെത്തിയപ്പോൾ സന്യാസി പറഞ്ഞു, ദൈവം കാണുന്നുണ്ട് എന്ന് ഉറപ്പാണ് കൂട്ടരെ. കള്ളന്മാർക്ക് ദേഷ്യം വന്നു. അവർ സന്യാസിയെ അടിക്കാനൊരുങ്ങിയ നിമിഷം ആ വീട്ടിൽ ലൈറ്റിട്ടു. വീട്ടിലെ ആൾക്കാർ പുറത്തു വന്നു. പുറത്തു വന്ന് നോക്കിയപ്പോഴോ കള്ളന്മാർ ഓടിപ്പോകുന്നതാണ് കണ്ടത്. അവർ ഉച്ചത്തിൽ കിടന്ന് ബഹളം വെച്ചു. കള്ളൻ കള്ളൻ എന്ന് ബഹളം വെച്ചിട്ടും ഒരു രക്ഷയില്ല. അവർ അത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഏതായാലും കള്ളന്മാർ അപകടത്തിൽ നിന്ന് കട്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. അവർക്ക് മോഷ്ടിക്കാനായില്ല, അത്ര തന്നെ. എന്തായാലും പോലീസിന്റെ പിടിയിലായില്ലല്ലോ. അങ്ങനെ ആ കള്ളന്മാർ രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഈ കഥ ഇന്ന് ഇവിടെ ചുരുക്കുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് വരാം. ശുഭരാത്രി.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രഹാതുരതി ഉണർത്തുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ തിരുശേഷിപ്പുകളാണ് ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ആ ജീവിതത്തിന്റെ അടയാളമായി മാറുന്ന ചിലത് നമുക്കെന്നും പ്രിയങ്കരവുമാണ്. അന്ന് ഏറെ പ്രചാരത്തിലുണ്ടായിരുന്നതും എന്നാൽ ഇന്ന് ഗ്രാമീണതയുടെ തിരുശേഷിപ്പായി മാറിയതുമായ നിരവധി വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലൊന്നാണ് ചുമടുതാങ്ങികൾ. ചുമടുതാങ്ങികൾക്ക് ഭൂതകാലത്ത് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. ചുമടുതാങ്ങികൾ അത്താണികൾ എന്നും അറിയപ്പെട്ടിരുന്നു. ഒരു സംസ്കാരത്തിന്റെയും കാലഘട്ടത്തിന്റെയും അവശേഷിപ്പുകളാണ് അത്താണികൾ. ഇന്ന് നമുക്ക് അത്താണി വിശേഷങ്ങൾ ആസ്വദിച്ചാലോ?

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രഹാതുരത ഉണർത്തുന്ന ഗ്രാമവിശേഷങ്ങളാണ് ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നത്. ഇന്ന് അത്താണികളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. വാഹന ഗതാഗതത്തിന് മുൻപ് ദീർഘദൂരം തലച്ചുമടായി ചരക്കുകൾ കൊണ്ടുപോയിരുന്നവർക്ക് വഴിയിൽ ചുമടിറക്കി വെച്ച് വിശ്രമിക്കാൻ പാതയോരങ്ങളിൽ നിർമ്മിച്ചിരുന്ന കരിങ്കൽ സംവിധാനമാണ് ചുമടുതാങ്ങി അഥവാ അത്താണികൾ. കാലക്രമേണ വാഹന ഗതാഗതം വ്യാപകമായതോടെ ഇവയിൽ പലതും അപ്രത്യക്ഷമായെങ്കിലും പഴയകാല സംസ്കൃതിയുടെ ശേഷിപ്പായി ചില ഗ്രാമങ്ങളിൽ ഇവ ഇപ്പോഴും കാണപ്പെടുന്നു. രാജഭരണകാലം മുതൽ ബ്രിട്ടീഷ് കോളനി ഭരണം വരെ കാളവണ്ടികളിലും ഉന്തുവണ്ടികളിലും തലച്ചുമടായുമാണ് ചരക്ക് നീക്കം നടന്നിരുന്നത്. തലച്ചുമടായി വരുന്നവർക്ക് പരസഹായമില്ലാതെ ചുമടിറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഇടമായിരുന്നു അത്താണികൾ. ചരക്കു നീക്കം സുഗമമാക്കാൻ രാജാക്കന്മാരാണ് അത്താണികൾ സ്ഥാപിച്ചിരുന്നത്. നാട്ടുപ്രമാണിമാരും പലയിടത്തും പങ്കാളികളായി. ജന്മ ചരമദിന ഓർമ്മയ്ക്കായി അത്താണികൾ സ്ഥാപിച്ചിരുന്നുവെന്ന് അവയിൽ കൊത്തിവെച്ച എഴുത്തുകൾ വ്യക്തമാക്കുന്നു. പ്രസവിക്കുന്നതിന് മുൻപ് മരിച്ച ഗർഭിണികളുടെ ഓർമ്മയ്ക്കായും അത്താണികൾ സ്ഥാപിച്ചിരുന്നു. ഗർഭഭാരം ഇറക്കി വെക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടതുപോലെ തലച്ചുമടിന്റെ ഭാരം കൊണ്ട് ഒരാളും സങ്കടപ്പെടരുതെന്ന ആശയമായിരുന്നു ഇതിന് പിന്നിൽ. ചുമടുമായി വരുന്നവർക്ക് അത്താണികൾക്ക് സമീപം തണൽ മരങ്ങളും ദാഹം തീർക്കാനായി തണ്ണീർ പന്തലും ഉണ്ടായിരുന്നു. അത്താണി, തണ്ണീർ പന്തൽ തുടങ്ങിയ സ്ഥലനാമങ്ങളായും പിന്നീട് ഇവ രൂപാന്തരപ്പെട്ടു. അത്താണികൾ നിലനിന്നിരുന്ന ചില സ്ഥലങ്ങൾ കാലാന്തരത്തിൽ ചെറു കച്ചവട കേന്ദ്രങ്ങളായി മാറി. ഏകദേശം 5 മുതൽ 6 അടി വരെ ഉയരത്തിൽ ലംബമായി നാട്ടിയിട്ടുള്ള രണ്ട് കല്ലുകൾക്ക് മുകളിൽ മറ്റൊരു കല്ല് തിരശ്ചീനമായി വെച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. ചുമട് കൊണ്ടുപോകുന്നവർക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ തലയിൽ നിന്ന് ചുമട് ഇതിലേക്ക് ഇറക്കി വെക്കാനും വിശ്രമത്തിന് ശേഷം തിരികെ തലയിൽ വെക്കാനും ഇതിലൂടെ സാധിച്ചിരുന്നു. അതിർത്തിക്കല്ലിന് സമാനമായി ഒറ്റക്കല്ലിൽ മാത്രമൊരുക്കിയ അത്താണികളും അന്ന് നിലവിലുണ്ടായിരുന്നു. അത്താണികൾ അല്ലെങ്കിൽ ചുമടുതാങ്ങികൾ ഇന്നൊരു കൗതുകം പേറുന്ന കാഴ്ചവസ്തുവാണ്. എന്നാൽ നിരവധി ഭാരം താങ്ങിയ അത്താണികൾക്ക് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്ക് ദീർഘകാലം സാക്ഷ്യം വഹിച്ച ഈ ചുമടുതാങ്ങികൾക്ക് ഒരു കാലഘട്ടത്തിലെ സാധാരണക്കാരുടെ ഒരുപാട് കഥകൾ നമ്മോട് പറയാനുണ്ടാകും. ഇന്നത്തെ അത്താണി വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ.

0: സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: വൈകുന്നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജി.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: Radio Santhanam 90.4 FM il ippol kelkam Niyama Veedi. Tayaraki avadhirippikkunnathu ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഈ പ്രാഥമിക വിവരണത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം മതനിഷ്ഠ ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖപുര, ആമുഖം, പ്രിഫേസ് അഥവാ പ്രിയാമ്പിൾ. ഭരണഘടനയുടെ സത്ത അടങ്ങിയിരിക്കുന്ന രേഖയാണ് പ്രിയാമ്പിൾ. ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന ആശയം ഭരണഘടനയുടെ ഭാഗമായി ഉപയോഗിച്ച ആദ്യ ഭരണഘടന അമേരിക്കയുടേതാണ്. പ്രിയാമ്പിൾ എന്ന ആശയത്തിന്റെ ഉദ്ഭവം US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖവും US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടംകൊണ്ടിരിക്കുന്നതാണ്. ഭാരതവും പ്രിയാമ്പിൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് എന്ന് പറഞ്ഞല്ലോ. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യനിർണയ രേഖ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന രേഖയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ നിലവിൽ വന്നിരിക്കുന്നത്. ജനുവരി 22, 1947 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ പാസാക്കിയത്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 1, ഭരണഘടനയുടെ പരമാധികാരത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്ന് പ്രിയാമ്പിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, എല്ലാ അധികാരത്തിന്റെയും സ്രോതസ് ജനങ്ങൾ തന്നെയാണ്. നമ്മുടെ ഭരണഘടനയുടെ ശില്പികൾ നമ്മൾ തന്നെയാണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുമ്പോഴും ഇന്ത്യൻ ഭരണഘടനയുടെ സൃഷ്ടാക്കൾ നമ്മൾ ഇന്ത്യയിലെ പൗരന്മാർ ആണെന്ന് തന്നെയാണ് ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത്. 2, ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ഘടനാ പ്രകൃതം എന്തായിരിക്കണം എന്നാണ് പ്രിയാമ്പിളിൽ മുഖവുരയിൽ 2 പറയുന്നത്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നതായിരിക്കണം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഘടന എന്ന് ആമുഖം വിഭാവനം ചെയ്യുന്നു. 3, നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇക്വാളിറ്റി, നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം, ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഉദ്ദേശ്യമാണ്. ആമുഖം ഒരു പ്രമാണം, ചട്ടം, ബില്ല് അല്ലെങ്കിൽ നിയമം എന്നിവയ്ക്ക് വേദി ഒരുക്കുമെന്ന് പറയപ്പെടുന്നു. ഭരണഘടനയുടെ മൂല്യങ്ങൾ, ലക്ഷ്യങ്ങൾ, തത്വങ്ങൾ എന്നിവ അടിവരയിടുന്ന ഒരു ആമുഖം അല്ലെങ്കിൽ ആവിഷ്കാര പ്രസ്താവനയാണ് ഇത്. നിയമത്തിന്റെ ഉദ്ദേശ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന ഉപാധിയായി ആമുഖം വ്യാഖ്യാനിക്കപ്പെടുന്നു. അത് ചട്ടം മനസ്സിലാക്കുന്നതിനുള്ള ഒരു താക്കോലാണ്. ഒരു ആമുഖത്തിന് പ്രധാനമായും ഒരു വ്യാഖ്യാന മൂല്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് പിന്നിലെ ഉദ്ദേശ്യം അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ പ്രചോദനവും സത്തയും ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും തത്വങ്ങളും ഉയർത്തിക്കാട്ടുന്ന ഭാഗമാണിത്. ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ സർ അല്ലാടി കൃഷ്ണസ്വാമി അഭിപ്രായപ്പെട്ടത്, ഇത്രയും നാളായി നമ്മൾ ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ പ്രകടിപ്പിക്കുന്ന ഒന്നാണ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളാണ് അധികാരത്തിന്റെ ഉറവിടമെന്നും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ജനതയുടെ ഇച്ഛാശക്തിയുടെ ഫലമാണെന്നും ആമുഖത്തിന്റെ പ്രാരംഭ വാക്കുകൾ കാണിക്കുന്നു. അതിനർത്ഥം തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം പൗരന്മാർക്കാണെന്നും അവരുടെ പ്രതിനിധികളെ വിമർശിക്കാനുള്ള അവകാശവും പൗരന്മാർക്ക് ഉണ്ട് എന്നുള്ളതുമാണ്. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് മദൻ ഗോപാൽ കബ്ര എന്ന 1954 കേസിൽ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉറവിടം ഇന്ത്യയിലെ ജനങ്ങളാണെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നതിലെ എല്ലാ പദങ്ങളും ഉൾപ്പെടുത്തിയിരുന്നില്ല. 1977 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണെന്ന് ഭരണഘടനയുടെ ആമുഖം പറയുന്നു. പരമാധികാരി എന്ന പദത്തിന്റെ അർത്ഥം ഭരണകൂടത്തിന്റെ സ്വതന്ത്ര അധികാരം എന്നാണ്. എല്ലാ വിഷയങ്ങളിലും ഭരണകൂടത്തിന് നിയന്ത്രണമുണ്ടെന്നും മറ്റേതെങ്കിലും അധികാരത്തിനോ ബാഹ്യശക്തിക്കോ അതിന്മേൽ നിയന്ത്രണമില്ലെന്നും ഇതിനർത്ഥം. അതിനാൽ നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണ സഭയ്ക്ക് ഭരണഘടന അനുശാസിക്കുന്ന നിയന്ത്രണങ്ങളോടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. സോഷ്യലിസ്റ്റ് എന്ന പദം ജനാധിപത്യ സോഷ്യലിസത്തെയാണ് സൂചിപ്പിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി പ്രദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഭരണകൂടത്തിന് ഔദ്യോഗികമായ മതമില്ലാത്തതിനാൽ ഇന്ത്യയെ മതേതര രാഷ്ട്രമായി ഭരണഘടന പ്രസ്താവിക്കുന്നു. പൗരന്മാർക്ക് ജീവിതത്തെക്കുറിച്ച് അവരവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അവർക്കിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാം. ജനങ്ങൾക്കിഷ്ടമുള്ള ഏതു മതവും ആചരിക്കുന്നതിന് ഭരണകൂടം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. തുല്യ ബഹുമാനത്തോടെയാണ് അവർക്കിടയിൽ വിവേചനം കാണാൻ കഴിയില്ല. ജനങ്ങൾക്ക് അവരുടെ മതമോ വിശ്വാസമോ ആരാധനാ വിഗ്രഹമോ തിരഞ്ഞെടുക്കുന്നതിൽ ഇടപെടാൻ ഭരണകൂടത്തിൽ അവകാശമില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് ആമുഖത്തിൽ പറയുന്നു. കാരണം ജനങ്ങൾ അവരുടെ സർക്കാരിനെ എല്ലാ തലങ്ങളിലും തിരഞ്ഞെടുക്കുന്നു. അതായത് യൂണിയൻ, സംസ്ഥാനം, പ്രാദേശിക തലം എന്നീ മേഖലകളിൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ ജനാധിപത്യ അവകാശ പ്രകാരമാണ്. ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അതിനാൽ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ ഓരോ വ്യക്തിക്കും ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ട്. രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്നതിനാൽ ഇന്ത്യക്ക് ഒരു റിപ്പബ്ലിക് ഗവൺമെന്റ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ സുരക്ഷിതമാക്കാൻ ആമുഖം പ്രഖ്യാപിക്കുന്നു. നീതി എന്ന പദം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയെ ഉൾക്കൊള്ളുന്നു. സാമൂഹ്യ നീതി അർത്ഥമാക്കുന്നത് ജാതി, മതം, ലിംഗഭേദം തുടങ്ങി യാതൊരു വിവേചനവുമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഭരണഘടന ആഗ്രഹിക്കുന്നു എന്നതാണ്. സമൂഹത്തിലെ എല്ലാ സമത്വത്തെ ഹനിക്കുന്ന എല്ലാ ചൂഷണങ്ങളും സമൂഹത്തിലെ എല്ലാ അസമത്വത്തെ ഹനിക്കുന്ന എല്ലാ ചൂഷണങ്ങളും ഇല്ലാതാക്കാനാണ് ഭരണഘടന ശ്രമിക്കുന്നത്. സാമ്പത്തിക നീതി അർത്ഥമാക്കുന്നത് ആളുകൾക്ക് അവരുടെ സമ്പത്ത്, വരുമാനം, സാമ്പത്തിക നില എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ്. രാഷ്ട്രീയ നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയ അവസരങ്ങളിൽ ഒരു വിവേചനവുമില്ലാതെ തുല്യവും സ്വതന്ത്രവും നീതിയുക്തവുമായ അവകാശമുണ്ട് എന്നാണ്. സ്വാതന്ത്ര്യം എന്ന വാക്കിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, ആരാധന എന്നിവ ഉൾപ്പെടുന്നു. സമത്വം എന്ന പദം ഓരോ വ്യക്തിക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പാക്കുന്നു. സാഹോദര്യം എന്ന പദം ഓരോ വ്യക്തിയുടെയും അന്തസ് സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞയോടൊപ്പം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയും പ്രിയാമ്പിളും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഹ്രസ്വവും ലളിതവുമായ ഈ പ്രഭാഷണം ഇവിടെ സമാപിക്കുന്നു. ഈ വിവരണം ശ്രവിച്ച റേഡിയോ സ്വാന്തനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഓ ദോസ് റഷ്യൻസ്.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. സെപ്റ്റംബർ 27 മലയാളികളുടെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് കൊല്ലങ്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ദേവരാജൻ മാസ്റ്ററുടെ ഓർമ്മദിനമായിരുന്നു. അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങൾ കോർത്തിണക്കിയാവാം ഇന്നത്തെ ഗാനവീഥി. കൊല്ലം പരവൂറാണ് അദ്ദേഹം ജനിച്ചത്. കൊച്ചുഗോവിന്ദനാശാനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ലീലാമണിയാണ് ഭാര്യ. 300-ലേറെ മലയാള ചലച്ചിത്രങ്ങൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചതും ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ സൃഷ്ടിച്ചതും അദ്ദേഹമാണ്. JC ഡാനിയൽ അവാർഡ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നിവ നേടിയിട്ടുണ്ട്.

നദി, കുമാരസംഭവം, കടൽപാലം, ത്രിവേണി, ചെമ്പരത്തി എന്നീ സിനിമയിലെ പാട്ടുകൾക്കാണ് അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്തത്. ഗായത്രി. 1973 പുറത്തിറങ്ങിയ ഗായത്രി എന്ന സിനിമയുടെ കഥ മലയാറ്റൂർ രാമകൃഷ്ണന്റേതായിരുന്നു. തിരക്കഥയും സംഭാഷണവും അദ്ദേഹം തന്നെ എഴുതി. സിനിമ സംവിധാനം ചെയ്തത് P.N. മേനോനാണ്. MG സോമൻ, രാഘവൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജയഭാരതി, ശുഭ, ചെമ്പരത്തി ശോഭന എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. സുജീന്ദ്രത്തിന്റെയും അവിടുത്തെ പുരാതന ക്ഷേത്രത്തിന്റെയും അവിടെയുള്ള ബ്രാഹ്മണ അഗ്രഹാരങ്ങളുടെയും പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച സിനിമയാണ് ഗായത്രി. 1973 മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് KJ യേശുദാസിന് ലഭിച്ചു. മികച്ച രണ്ടാമത്തെ ചിത്രം, മികച്ച നടി ജയഭാരതി എന്നീ കേരള സംസ്ഥാന അവാർഡുകളും ഈ ചിത്രം നേടി. ഇതിൽ വയലാർ രാമവർമ്മ രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ ദാസേട്ടൻ ആലപിച്ച അവാർഡ് വിന്നിംഗ് ഗാനം ശുദ്ധ സന്യാസി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

1969 സുപ്രിയ പിക്ചേഴ്സിന് വേണ്ടി ഹരിപ്പോത്ത് നിർമ്മിച്ച് എ വിൻസൻ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം. പി ജെ ആന്റണിയുടെ രചനയ്ക്ക് തോപ്പിൽ ഭാസിയാണ് തിരക്കഥ എഴുതിയത്. പ്രേം നസീർ, ശാരദ, മധു, തിക്കുറിശി, അംബിക, പി ജെ ആന്റണി, അടൂർ ഭാസി, ശങ്കരാടി, ബേബി സുമതി, കവിയൂർ പൊന്നമ്മ, ടി ആർ റോമന, അടൂർ ഭവാനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഏറ്റവും നല്ല സംവിധായകൻ എ വിൻസെന്റ്, ഏറ്റവും നല്ല ഗാനരചയിതാവ് വയലാർ രാമവർമ്മ, ഏറ്റവും നല്ല ബാലതാരം ബേബി സുമതി എന്നീ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നദി കരസ്ഥമാക്കി. നദിയിലെ എല്ലാ ഗാനങ്ങളും മികച്ചവയാണ്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന് കെ ജെ യേശുദാസ് പാടി അനശ്വരമാക്കിയ ആ ഗാനത്തിലേക്ക്

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. ത്രിവേണി എ വിൻസെന്റ് സംവിധാനം ചെയ്ത് സി വി ശ്രീധർ നിർമ്മിച്ച 1970 മലയാള ചലച്ചിത്രമാണ് ത്രിവേണി. ജി വിവേകാനന്ദന്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയത് തോപ്പിൽബാസിയായിരുന്നു. സത്യൻ, പ്രേംനസീർ, ശാരദ, സവിതാജി തമ്പി, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹര യുഗ്മഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനും മാധുരിയമ്മയും ചേർന്നാണ്.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: കാലം മാറുന്നു. കഥ, തിരക്കഥ, സംഭാഷണം NB ചെല്ലപ്പൻ നായർ. സംവിധാനം R വേലപ്പൻ നായർ. 1955 April 21 ഈ മലയാള ചലച്ചിത്രം റിലീസായത്. സത്യൻ, തിക്കുറിശി, കാമ്പിശ്ശേരി കരുണാകരൻ, TS മുത്തയ്യ, ഒ

മാധവൻ, KPC സുലോചന, KPC സുധർമ്മ, ആറമ്മുള പൊന്നമ്മ എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. ONV കുറുപ്പുമാഷിന്റെ വരികൾക്ക് ദേവരാജ സംഗീതം. KPC സുലോചനയും KS ജോർജും ചേർന്ന് ആലപിച്ച ആ ഗാനത്തിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്, ചെമ്പരത്തി. മലയാറ്റൂർ രാമകൃഷ്ണന്റെ രചനയിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത് 1972 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ചെമ്പരത്തി. രാഘവൻ, റോജ, രമണി, മധു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം മലയാളനാട് വാരികയുടെ സ്ഥാപകനായ എസ് കെ നായരാണ് നിർമ്മിച്ചത്. ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ അദ്ദേഹത്തിന്റെ തന്നെ കൊല്ലത്തുള്ള വീടിനടുത്തുള്ള പരിസര പ്രദേശമായിരുന്നു. ശരണമയ്യപ്പ സ്വാമി എന്ന ഗാനം പാടുന്നതായി ചിത്രീകരിച്ച ക്ഷേത്രം തുമ്പറ ക്ഷേത്രവുമായിരുന്നു. ഈ സിനിമയിലെ നായികയെ അഭിനയിച്ച റോജ രമണി പിന്നീട് ചെമ്പരത്തി ശോഭന എന്നാണ് അറിയപ്പെട്ടത്. വയലാർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ ഈ ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു. ഹമീർ കല്യാണി രാഗത്തിലുള്ള ഈ ഗാനം കെ ജെ യേശുദാസും പി മാധുരിയും പാടിയിട്ടുണ്ട്. ഇന്ന് മാധുരിയമ്മയുടെ സ്വരമാധുരി ആസ്വദിക്കാം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജൂനിയർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. യുക്രൈനിലെ വിവിധ മേഖലകളിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ചെർണീഫ് മേഖലയിൽ പ്രിലൂക്കിയിൽ 5-നില പാർപ്പിട സമുച്ചയം തകർന്നതാണ് ഏറ്റവും വലിയ ദുരന്തമായത്. ഇവിടെ 4 കുട്ടികളടക്കം 18 പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക അധികൃതർ അറിയിച്ചു. കീവ്, ഒലക്സാൻഡ്രിയ, ക്രെമൻചുക് എന്നിവിടങ്ങളിലായി 6 പേരും കൊല്ലപ്പെട്ടു. വ്യവസായ കേന്ദ്രങ്ങൾക്കും ഊർജ്ജടിസ്ഥാന സൗകര്യങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. റഷ്യയുടെ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിൽ ഒന്നാണിതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. അമേരിക്കയിലെ പ്രൈവറ്റ് ഹോംസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫെഡറൽ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതിനുള്ള എഡ്യൂക്കേഷൻ ഫ്രീഡം ടാസ്ക് ക്രെഡിറ്റ് പദ്ധതി ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. അടുത്ത വർഷം ജനുവരി 1 മുതൽ നിലവിൽ വരുന്ന ഈ പദ്ധതി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ ചോയ്സ് വിപുലീകരണമാണെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മാക്മാൻ വ്യക്തമാക്കി. കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മികച്ച വിദ്യാലയങ്ങളോ പഠന സേവനങ്ങളോ ട്യൂഷനോ തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി വഴി കുടുംബങ്ങൾക്ക് അവസരം ലഭിക്കും. സ്കോളർഷിപ്പ് ഗ്രാന്റിംഗ് ഓർഗനൈസേഷനുകൾ മുഖേനയാണ് ഫണ്ടുകൾ വിതരണം ചെയ്യുന്നത്. ഇതിലൂടെ 10,00,000 കുട്ടികൾക്ക് അവരുടെ തപാൽ കോഡ്, കുടുംബ വരുമാനം തുടങ്ങിയ അതിരുകളില്ലാതെ മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ പദ്ധതിക്കെതിരെ അധ്യാപക യൂണിയനുകളിൽ

0: നിന്നും ഇതിനകം വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി ടോട്ടൽ സെറാമിക് നീ ഇംപ്ലാന്റ്മെന്റ് ഉപയോഗിച്ചിട്ടുള്ള സമ്പൂർണ്ണ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആസ്റ്റർ മെഡിസിറ്റിയിൽ വിജയകരമായി പൂർത്തിയാക്കി. എറണാകുളം സ്വദേശിയായ 53 വയസ്സുകാരനിലാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. ദക്ഷിണേന്ത്യയുടെ വളർച്ച, അവസരങ്ങൾ, വെല്ലുവിളികൾ, രാജ്യത്തിന്റെ വികസന യാത്രയിൽ നിർണായക പങ്ക് എന്നിവയെക്കുറിച്ചുള്ള വിപുലമായ ചർച്ചകളോടെ ഇന്ത്യ ടുഡേ കോൺക്ലേവ് സൌത്ത് 2026 കൊച്ചിയിൽ സമാപിച്ചു. ഭരണം, സാമ്പത്തിക വളർച്ച, ഫെഡറലിസം, നിക്ഷേപങ്ങൾ, സാങ്കേതിക വിദ്യ, ദേശീയ സുരക്ഷ, യുവജനങ്ങളുടെ പ്രതീക്ഷകൾ, സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ, നയരൂപകർത്താക്കൾ, പ്രതിരോധ വിദഗ്ധർ, വ്യവസായ പ്രമുഖർ, സംരംഭകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാഷ്ട്രീയ രംഗത്ത് ഫെഡറലിസവും മണ്ഡല പുനർനിർണയവും സംബന്ധിച്ച ചർച്ചകൾ സമ്മേളനത്തിൽ ഏറെ ശ്രദ്ധ നേടി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ശബ്ദം സംരക്ഷിക്കുന്നതിനുള്ള ആശങ്കകളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യപ്പെട്ടു. ക്യാൻസറിനെ പുഞ്ചിരിയോടെ നേരിട്ട് അതിജീവനത്തിന്റെ പ്രതീക്ഷ പകർന്ന ക്യാൻസർ പോരാളിയും ചലച്ചിത്ര പ്രവർത്തകയും സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസറുമായ പെരിങ്ങോം പുൽക്കിയിലെ ടി ലേഖ അംബുജാക്ഷൻ അന്തരിച്ചു. അർബുദത്തെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

ഇന്ത്യവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.